വസ്ത്രം കൊട ചില ദുഷ്ടന്മാർ ചത്തുപോ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുമ. ഇന്ന് 2026 ജൂലൈ മാസം 22 ബുധനാഴ്ച. കൊലവർഷം 1201, കർക്കിടക മാസം 6 ചോതി നക്ഷത്രം. ഖലീൽ ജിബ്രാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നൽകുമ്പോൾ നിങ്ങൾ വളരെ കുറച്ചേ നൽകുന്നുള്ളൂ, എന്നാൽ നിങ്ങളെ തന്നെ നൽകുമ്പോഴാണ് അത് യഥാർത്ഥ ദാനമാകുന്നത്. പണമോ വസ്തുക്കളോ കൊടുക്കുന്നത് മാത്രമല്ല പങ്കുവയ്ക്കൽ എന്ന് പറയുന്നത്. സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ അല്പം സമയം മാറ്റിവെക്കുന്നത്, അവരെ ശ്രദ്ധയോടെ കേൾക്കുന്നത്, ഒരല്പം പരിഗണന നൽകുന്നത്, ഇതൊക്കെ നമ്മളെ തന്നെ അവർക്ക് നൽകുന്നതിന് തുല്യമാണ്. ഈ ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളതും അത്തരം ചില നല്ല മനസ്സുകളെയാണ്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ളവർക്കുമായി ഒരല്പസമയം മാറ്റിവെക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട്

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. രാമചരിതാമൃതം പരിപാടിയുടെ കഴിഞ്ഞ അധ്യായത്തിൽ വഴിയമ്പലത്തിലെ യാത്രക്കാരെ പോലെയാണ് മനുഷ്യബന്ധങ്ങളെന്ന് നമ്മൾ അറിഞ്ഞു. ഇന്ന് കർക്കിടക മാസത്തിലെ ഈ 6-ാം ദിനത്തിൽ നമ്മൾ അറിയുന്നത് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട വിവേകത്തെയും മോഹങ്ങളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കുറിച്ചാണ്. മായ വന്ന് മൂടുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന വിപത്തുകളെക്കുറിച്ച് ശ്രീരാമൻ ലക്ഷ്മണൻ ഉപദേശിക്കുന്ന മനോഹരമായ വരികളാണ് ഇത്. ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹേഗന ജാതമാം അജ്ഞാനമെന്നോർക്ക. ഈ വരികളുടെ സാരാംശം ഇങ്ങനെയാണ്: ഈ കാണുന്ന ശരീരമാണ്, ഞാനെന്ന ചിന്തയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അറിവില്ലായ്മ അഥവാ അജ്ഞാനമെന്നാണ് എഴുത്തച്ഛൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ബാഹ്യമായ ഈ ശരീരത്തിനും അതിലൂടെ ഉണ്ടാകുന്ന അനാവശ്യ മോഹങ്ങൾക്കും അടിമപ്പെടുമ്പോഴാണ് മനുഷ്യൻ സ്വാർത്ഥനാകുന്നതും തെറ്റുകളിലേക്ക് വീണു പോകുന്നതും. നമ്മൾ കേവലം ഒരു ശരീരം മാത്രമല്ല, അതിനപ്പുറം നന്മ നിറഞ്ഞ ഒരു ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ വിജ്ഞാനം. ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ ഭൗതികമായ വലിയ മോഹങ്ങളോ ദുരാഗ്രഹങ്ങളോ നമ്മെ അലട്ടുകയില്ല. മനസ്സിനെ ശുദ്ധമായി സൂക്ഷിക്കാനും അഹങ്കാരം വെടിയാനും ഈ 6-ാം നാളിലെ വരികൾ നമ്മെ പഠിപ്പിക്കുന്നു. ബാഹ്യമായ തിളക്കങ്ങൾക്കപ്പുറം ഉള്ളിലെ നന്മയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ചിന്തയോടെ ഇന്നത്തെ പകലിനെ നമുക്ക് വരവേൽക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 22-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ത്രിവർണ പതാകയെ സ്വതന്ത്ര ഭാരതത്തിന്റെ ഔദ്യോഗിക ദേശീയ പതാകയായി അംഗീകരിച്ചത് 1947 ജൂലൈ 22-ാണ്. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത പതാകയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഇത് സ്വീകരിച്ചത്. മുകളിൽ കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച എന്നീ നിറങ്ങളും മധ്യത്തിൽ 24 ആരങ്ങളുള്ള നീല നിറത്തിലുള്ള അശോക ചക്രവും അടങ്ങുന്നതാണ് നമ്മുടെ പതാക. രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് തൊട്ടു മുമ്പ് നടന്ന ചരിത്ര പ്രധാനമായ തീരുമാനമായിരുന്നു ഇത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ 2 ISRO വിജയകരമായി വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-ാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ GSLV MK-3 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഒരു ഓർബിറ്റർ, വിക്രം എന്നു പേരുള്ള ലാൻഡർ, പ്രഗ്യാൻ എന്ന റോവർ എന്നിവ അടങ്ങിയതായിരുന്നു ഈ ദൗത്യം. ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുന്നതിനിടയിൽ ആശയവിനിമയം നഷ്ടമായെങ്കിലും ഇതില് ഓർബിറ്റർ ചന്ദ്രനെ വിജയകരമായി വലം വയ്ക്കുകയും നിർണായകമായ വിവരങ്ങൾ നൽകുകയും ചെയ്തു. ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥിരാങ്കമായ പൈയുടെ മൂല്യത്തെ ഓർമ്മിക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 22 പൈ അപ്രോക്സിമേഷൻ ദിനമായി ആചരിക്കുന്നു. കലണ്ടർ ക്രമമനുസരിച്ച് ഈ ദിവസത്തെ 22/7 എന്നെഴുതാം. ഗണിതത്തിൽ പൈയുടെ മൂല്യമായി നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് 22/7 അല്ലെങ്കിൽ 3.14 ആണ്. ലോകമെമ്പാടുമുള്ള ഗണിതശാസ്ത്ര പ്രേമികൾ ഈ ദിവസം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. നോർവേയുടെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ കൂട്ടക്കൊല നടന്നത് 2011 ജൂലൈ 22-ാണ്. ആൻഡേഴ്സ് ബഹറിൻ ബ്രവിക് എന്ന തീവ്ര വലതുപക്ഷ ഭീകരൻ ഓസ്ലോയിലെ സർക്കാർ കെട്ടിടത്തിന് സമീപം നടത്തിയ ബോംബ് സ്ഫോടനത്തിലും തുടർന്ന് ഉട്ടോയ ദ്വീപിലെ ഒരു യുവജന ക്യാമ്പിൽ കയറി നടത്തിയ വെടിവെപ്പിലുമായി 77 നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നോർവേ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഇത്. ആധുനിക ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രിഗർ ജോഹൻ മെൻഡൽ ജനിച്ചത് 1822 ജൂലൈ 22-ാണ്. ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൽ ജനിച്ച അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. പയറുചെടികളിൽ അദ്ദേഹം നടത്തിയ ദീർഘകാലത്തെ ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് മാതാപിതാക്കളിൽ നിന്നും തലമുറകളിലേക്ക് സവിശേഷതകൾ എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്നതിന്റെ അടിസ്ഥാന നിയമങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നിട്ടത്. ഇന്ത്യയിലെ ആധുനിക ബാങ്കിംഗ് ചരിത്രത്തിലെ ആദ്യത്തെ ബാങ്കുകളിൽ ഒന്നായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ കൊൽക്കത്തയിൽ പ്രവർത്തനമാരംഭിച്ചത് 1770 ജൂലൈ മാസങ്ങളിലെ ഈ ദിവസങ്ങളിലാണ്. അലക്സാണ്ടർ ആൻഡ് കമ്പനി എന്ന യൂറോപ്യൻ ഏജൻസിയുടെ കീഴിലാണ് ഇത് സ്ഥാപിതമായത്. പിൽക്കാലത്ത് 1832 ഈ ബാങ്ക് പ്രവർത്തനം അവസാനിപ്പിച്ചുവെങ്കിലും ഇന്ത്യയിൽ യൂറോപ്യൻ മാതൃകയിലുള്ള ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് തുടക്കം കുറിച്ചതിൽ ഇതിന് വലിയ പങ്കുണ്ട്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളെയും നിശബ്ദമായി നയിക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും സുപ്രധാനമായ നിയന്ത്രണ കേന്ദ്രത്തെ കാത്തു സൂക്ഷിക്കേണ്ട ആരോഗ്യ ദിനം. ഇന്ന് ജൂലൈ 22 ലോക മസ്തിഷ്ക ദിനം. തിരക്കേറിയ ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാൻ മറന്നു പോകുന്ന ഒന്നാണ് നമ്മുടെ ആന്തരിക ആരോഗ്യവും മാനസികമായ ഉന്മേഷവും. ഈ പശ്ചാത്തലത്തിൽ കൃത്യമായ അവബോധത്തിലൂടെയും കരുതലിലൂടെയും ജീവിതത്തിന്റെ സമഗ്രമായ ആരോഗ്യം എങ്ങനെ ഉറപ്പിക്കാമെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന്. നമ്മുടെ ദിനചര്യകളും ഭക്ഷണ രീതികളും ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനക്ഷമതയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ആവശ്യത്തിന് ലഭിക്കേണ്ട വിശ്രമം, അതായത് കൃത്യമായ ഉറക്കം, പോഷക ഗുണമുള്ള ആഹാര രീതികൾ, ലളിതമായ വ്യായാമങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ദീർഘകാല ആരോഗ്യത്തിന് അനിവാര്യമാണ്. ശരീരത്തിന് നൽകുന്ന പ്രാധാന്യം തന്നെ ചിന്തകളുടെ ഈ ഉറവിടത്തിന് നൽകാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ലോകത്ത് വർദ്ധിച്ചു വരുന്ന മാനസിക സമ്മർദ്ദങ്ങളും അമിതമായ ഉത്കണ്ഠകളും നമ്മുടെ സ്വാഭാവികമായ ഉന്മേഷത്തെ ബാധിക്കുന്നുണ്ട്. സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുക, പോസിറ്റീവായ ചിന്തകൾ വളർത്തിയെടുക്കുക, ആവശ്യമെങ്കിൽ വിദഗ്ധോപദേശങ്ങൾ തേടാൻ മടിക്കാതിരിക്കുക എന്നതെല്ലാം ഈ കാലഘട്ടത്തിൽ ഏറെ പ്രധാനമാണ്. അനാവശ്യമായ ശീലങ്ങളിൽ നിന്നും അമിതമായ ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ മാറി നിൽക്കുന്നത് മസ്തിഷ്കത്തിന്റെ ഊർജ്ജസ്വലത നിലനിർത്താനായിട്ട് സഹായിക്കും. ആരോഗ്യകരമായ ചിന്തകളും ശരിയായ തീരുമാനങ്ങളുമാണ് സന്തോഷമുള്ള ഒരു ജീവിതത്തിന്റെ അടിത്തറ. അതിനായി ഇന്നത്തെ ഈ ജൂലൈ 22 മുതൽ നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923 22688. Mobile 9496 000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: Info@7.
7: നമസ്കാരം, Info@7 സ്വാഗതം. ഞാൻ ഹീര. ജില്ലയിൽ വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 1-ാം വർഷ ബിരുദ കോഴ്സുകളിലേക്ക് സ്പോർട്സ് ക്വാട്ടയിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതമുള്ള ജൂലൈ 24 വൈകിട്ട് 4 മുമ്പായി കോളേജിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോം കോളേജ് ഓഫീസിൽ ലഭിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04662212223. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ്, ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവർക്ക് ധനസഹായം നൽകുന്നു. സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ സംസ്ഥാന സിലബസിൽ SSLC അല്ലെങ്കിൽ THSE പരീക്ഷയിൽ ആദ്യ അവസരത്തിൽ 75 അതിൽ കൂടുതൽ പോയിന്റും നേടിയവർ, SC അഥവാ ST വിഭാഗത്തിൽപ്പെട്ട 70 കൂടുതൽ പോയിന്റ് നേടിയ കുട്ടികളുടെ രക്ഷിതാക്കളാണ് അപേക്ഷിക്കേണ്ടത്. ഹയർ സെക്കൻഡറി അഥവാ VHSE അവസാന വർഷ പരീക്ഷയിൽ ആദ്യ അവസരത്തിൽ 85% SC ST വിഭാഗത്തിൽ 80% മാർക്ക് നേടിയിരിക്കണം. അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചവരെ പരിഗണിക്കില്ല. ക്ഷേമനിധി അംഗങ്ങൾ മാർച്ചിൽ 12 മാസത്തെ അംഗത്വം പൂർത്തീകരിച്ചിരിക്കണം. പരീക്ഷാ സമയത്ത് 2 വർഷത്തെ അംശാദായ കുടിശ്ശിക ഉണ്ടാകരുത്. പരീക്ഷാ തീയതിക്ക് തൊട്ടുമുമ്പുള്ള മാസത്തിൽ അംഗം 12 മാസത്തെ അംഗത്വകാലവും പൂർത്തിയാക്കണം. SSLC ഓർ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മാർക്ക് ലിസ്റ്റ്, TC, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, യൂണിയൻ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുമായി 31 ഓഗസ്റ്റ് വൈകിട്ട് 5 ക്ഷേമനിധി ബോർഡ് ഓഫീസിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04912535058. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പനമണ്ണ അമ്പലവട്ടം റാസ്കോട്ട് റീഡിംഗിൽ റെൻഡറിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച വിവരം രേഖാമൂലം ഓഗസ്റ്റ് 10 അറിയിക്കണമെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. TSCPKD@gmail.com, PKD.SM@kerala.gov.in ഇമെയിൽ മുഖേനയോ ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിലോ വിവരം അറിയിക്കാത്ത പക്ഷം നിയമാനുസൃത തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് എല്ലാ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ബോർഡ് ചെയർമാൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-2835. മണ്ണാർക്കാട് അഡീഷണൽ ICDS പ്രൊജക്ട് ഓഫീസ് പരിധിയിലെ കുമരം പുത്തൂർ, കൊട്ടോപ്പാടം, അലനല്ലൂർ സെക്ടർ, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ വരുന്ന അങ്കണവാടികളിൽ പാൽ, മുട്ട എന്നിവ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ജൂലൈ 30 ഉച്ചയ്ക്ക് 2 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ ലഭിക്കും. ചിറ്റൂർ ICDS പ്രൊജക്ടിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ കാർ മാസ വാടകയ്ക്ക് നൽകുന്നതിന് വ്യക്തികൾ അഥവാ സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ജൂലൈ 29 വൈകിട്ട് 3 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-23-27-3675. ഒരിക്കൽ കൂടി 0491-23-27-3675. സർക്കാർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനവും ആശയവിനിമയ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം റിസോഴ്സ് ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് ജൂലൈ 28 നടത്താനിരുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂ ജൂലൈ 31 രാവിലെ 10 പാലക്കാട് ശിക്ഷക് സദനിൽ നടത്തും. BA ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ TTC അഥവാ TED ഓർ TLED ഓർ BED യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. MA ഇംഗ്ലീഷ്, ASAP സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ട്രെയിനിങ്, അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-5469. ഒരിക്കൽ കൂടി 0491-250-5469. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ 3 സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ടീച്ചർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫാർമസിസ്റ്റ്, ഫാർമസി അസിസ്റ്റന്റ്, ഫിനാൻഷ്യൽ അഡ്വൈസർ ഒഴിവുകളിൽ നിയമിക്കുന്നതിന് ജൂലൈ 25 രാവിലെ 10 അഭിമുഖം നടത്തുന്നു. +2 ഡിഗ്രി, MSc മാത്സ്, BEd, BPharm, DPharm, റീറ്റെയിൽ ഫാർമസി പ്രവൃത്തി പരിചയം യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കും വിരമിച്ചവർക്കും പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്ത തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം ജില്ലാ എക്സ്ചേഞ്ച് അഥവാ എംപ്ലോയബിലിറ്റി സെന്ററിൽ എത്തണം. മുൻപ് രജിസ്റ്റർ ചെയ്ത രസീതി, ബയോഡാറ്റയുടെ പകർപ്പ് എന്നിവ ഹാജരാക്കിയാൽ മതിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-5435. ഒരിക്കൽ കൂടി 0491-250-5435. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ HIV എയ്ഡ്സിനെ കുറിച്ചും അവബോധം നൽകുന്നതിന് ജില്ലാതല ക്വിസ് മത്സരം നടത്തുന്നു. ജില്ലയിൽ 8, 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പങ്കെടുക്കാൻ അവസരം. ഒരു സ്കൂളിൽ നിന്നും 2 പേരടങ്ങുന്ന ഒരു ടീം മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. ക്വിസ് മത്സരം ജൂലൈ 25 രാവിലെ 10:30 മുതൽ സിവിൽ സ്റ്റേഷനിലെ ദാരിദ്ര്യ ലഘൂകരണ യൂണിറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. പൊതു ആരോഗ്യം, കൌമാര ആരോഗ്യം, ആർത്തവ ശുചിത്വം, ആരോഗ്യകരമായ ഭക്ഷണക്രമം, HIV എയ്ഡ്സ്, ലഹരി ഉപയോഗം, സന്നദ്ധ രക്തദാനം, സർക്കാർ ആരോഗ്യ പരിപാടികൾ എന്നിവയാണ് ക്വിസ് മത്സരത്തിലെ വിഷയങ്ങൾ. 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 5,000, 4,000, 3,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡ് നൽകും. ആദ്യ സ്ഥാനക്കാർക്ക് സംസ്ഥാനതല മത്സരത്തിലും തുടർന്ന് ദേശീയതലത്തിലും സംഘടിപ്പിക്കുന്ന മത്സരത്തിലും പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും. താൽപര്യമുള്ളവർ 9946211528 എന്ന നമ്പറുകളിൽ ജൂലൈ 24 രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഒരിക്കൽ കൂടി 9946211528. സ്കൂൾ ID കാർഡോ സ്കൂൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്നിവരുടെ സാക്ഷ്യപത്രമോ കൂടി ഹാജരാക്കണം. പുതുപ്പരിയാരം വനിതാ ഹോസ്റ്റലിലെ വനിതാ വാർഡൻ തസ്തികയിലേക്ക് താൽക്കാലിക അല്ലെങ്കിൽ കരാർ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. യോഗ്യത SSLC പ്രായപരിധി 2026 ജനുവരി 1 30-60 വയസ്സിനും മധ്യേ, ഹോസ്റ്റൽ നടത്തിപ്പിലോ അഡ്മിനിസ്ട്രേഷനിലോ മുൻപരിചയമുള്ളവർക്കും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്കും മുൻഗണന. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ രേഖകളുമായി ഇന്ന് രാവിലെ 10:30 ജില്ലാ പഞ്ചായത്തിൽ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-5638. ഒരിക്കൽ കൂടി 0491-250-5638. ഇൻഫോ@7 അവസാനിക്കുന്നു. നന്ദി.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്.
8: കോണ്ടാക്ട് 9188909075.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. അഹല്യ FM 90.4. It's rhythm of Palakkad.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
3: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
3: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. ahalyafm.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
9: നമ്മൾ ചെറുപ്പത്തിൽ കേട്ട ഒരു കഥയുണ്ട്. ഒരു കുറുക്കൻ നല്ല പഴുത്ത മുന്തിരിക്കുല കാണുന്നു. അത് തിന്നാൻ വേണ്ടി കുറേ ചാടുന്നു. പക്ഷെ എത്ര ചാടിയിട്ടും ഈ പഴുത്ത മുന്തിരിക്കുല കിട്ടുന്നില്ല. കുറുക്കന് കയ്യെത്തി പിടിക്കാവുന്നതിലും മുകളിലാണ് ഈ മുന്തിരിക്കുല. അവസാനം 1-2 പ്രാവശ്യം നോക്കിയിട്ട് കുറുക്കൻ പറയും, അപ്പോടപ്പ ഈ മുന്തിരിക്ക് ഭയങ്കര പുളിയാണ്, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ അങ്ങോട്ട് പോകും. ഈ കഥയുടെ ഗുണപാഠമായിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യം, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതാണ്. അത് ഗുണപാഠം തന്നെയാണോ എന്ന് എനിക്കിപ്പോ ഡൗട്ടുണ്ട്. കാരണം ഈ കുറുക്കനെ പോലെ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കാതെ നമ്മുടേതായിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലേ? ഒരുപാട് നാളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഏയ് അത് ശരിയാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ? അതിപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഭക്ഷണം എന്തെങ്കിലും പുതിയത് ട്രൈ ചെയ്യുന്ന കാര്യമാണെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഇതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടില്ലേ? ട്രൈ പോലും ചെയ്യാണ്ട്, അതിൻ്റെ സ്വാദ് പോലും അറിയാണ്ട്, രുചിച്ച് പോലും നോക്കാണ്ട് നമ്മുടേതായിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് എത്തിയിട്ട് നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. കുറുക്കനാ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞ പോലെ ലൈഫിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മനുഷ്യന്മാരും ഈ കുറുക്കനെ പോലെയാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കത്തും. ഇത് എഴുത്തോലയുടെ സമയമാണ്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇൻസ്റ്റഗ്രാമിൽ നല്ലൊരു ബിസിനസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാള്, ഒരു മനുഷ്യൻ, കേക്ക് ഉണ്ടാക്കാൻ നല്ല കഴിവുള്ളൊരു മനുഷ്യൻ. 2 വർഷമായിട്ട് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊരു ബിസിനസ് തുടങ്ങണം, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണം, ബേക്കിംഗ് ആണ് പാഷൻ. അപ്പോൾ വീണ്ടും നമ്മൾ ചോദിച്ചേടോ എന്താണ് താൻ സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ കാര്യം, ഇപ്പം തന്നെ ഇഷ്ടം പോലെ ഹോം വർക്കേഴ്സ് ഉണ്ട്, ഞാൻ തുടങ്ങിയാൽ ആര് വാങ്ങാനാണ്. ഇപ്പം തന്നെ എല്ലാവരും ഈ ഫുഡ് വ്ളോഗിങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കേക്കിൻ്റെ തന്നെ കുറേ അക്കൗണ്ട്സ് ഉണ്ട്. ഇതിപ്പം ഞാൻ തുടങ്ങിയിട്ട് കാര്യമില്ല, ആരും കാണില്ല, ഫ്ലോപ്പ് ആവും. നോക്കിക്കേ, ഒരു കേക്ക് ഉണ്ടാക്കി വിൽക്കാൻ പോലും നോക്കിയില്ല, അതിനു മുന്നേ സ്വന്തമായിട്ട് നമ്മളൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ബിസിനസ് തുടങ്ങിയാൽ പൊട്ടും, കുറേ അധികം കാര്യങ്ങളുണ്ട്, എല്ലാവരും അത് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നില്ല. ചെയ്തു കഴിഞ്ഞാൽ തോൽവിയാണ്. ആ കുറുക്കനാണെങ്കിൽ ചാടിയെങ്കിലും നോക്കിയല്ലേ, നമ്മളിവിടെ ചാടാൻ പേടിച്ച് കൈയും കെട്ടി മാറി നിൽക്കുകയാണ്. പരാജയത്തെക്കാൾ വലിയ വില്ലനാണ് നമ്മുടെ ഈ മുൻവിധികൾ. മുൻവിധിയോടുകൂടി നമ്മൾ ഒരു കാര്യത്തെയും നോക്കരുത്, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ. ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ നോക്കുന്ന സമയത്ത്, ട്രൈ ചെയ്യുന്ന സമയത്ത് എനിക്കത് പറ്റില്ല എന്ന വിചാരത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇനി വേറൊരു റിയൽ ലൈഫ് സ്റ്റോറി ഞാൻ പറയട്ടെ. ഒരു 8-9 കൊല്ലം മുമ്പത്തെ കാര്യം, ഇന്ത്യയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ക്രീസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സെഞ്ചുറികൾ മഴ പോലെ പെയ്യുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളേഴ്സ് പോലും ഈ ചെറുപ്പക്കാരന്റെ മുന്നിൽ വിറച്ചു നിന്നു. ആളുകൾ അവനെ അടുത്ത സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണ് വിളിച്ചത്. പേര് വിരാട് കോഹ്ലി. പക്ഷേ 2019 എത്തിയപ്പോഴേക്കും കഥയൊക്കെ മാറി. അവന്റെ ബാറ്റിൽ നിന്ന് റണ്ണുകൾ വരാതെയായി. സെഞ്ചുറി അടിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ദാഹിച്ചു. മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി, 3 വർഷമായിട്ടും ഒരൊറ്റ സെഞ്ചുറി അടിക്കാൻ പറ്റുന്നില്ല, പൂർണ്ണമായിട്ടും ബേൺ ഔട്ടായി. പിന്നീട് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, റൂമിലിരിക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് തളർന്നു പോകുമായിരുന്നു, എന്നെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ എനിക്ക് കള്ള ചിരികൾ ചിരിക്കേണ്ടി വന്നു, എന്റെ ഉള്ളിലെ ആ ഒരു ഫയർ മൊത്തം കെട്ടുപോയതുപോലെ തോന്നി. ഈ സമയത്ത് ലോകം മുഴുവൻ വിധി എഴുതി. ക്രിക്കറ്റ് നിരീക്ഷകർ പറഞ്ഞു, കോഹ്ലിയുടെ യുഗം കഴിഞ്ഞു എന്ന്, ഇനി പുള്ളിക്ക് തിരിച്ചു വരവില്ല, ഇനി തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചുറ്റും നടക്കുമ്പോൾ കോഹ്ലി വിചാരിച്ചിരുന്നെങ്കിൽ, ആളുകൾ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഇനി നടക്കില്ല, ഇനിയിപ്പോ തിരിച്ചു വരവില്ല എന്ന് കോഹ്ലി വിചാരിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്ക് എന്താകുമായിരുന്നു എന്ന്. ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ക്രിക്കറ്റ് എനിക്ക് പുളിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കളി വേണമെങ്കിൽ നിർത്താമായിരുന്നു. പക്ഷേ കോഹ്ലി എന്ന മനുഷ്യൻ എന്താണ് ചെയ്തതെന്നറിയോ? അവിടെ ഇരുന്ന് കരഞ്ഞില്ല, മുൻവിധികളെ ഭയന്നില്ല, 1 മാസം ബാറ്റ് പോലും തൊടാതെ ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നു. മനസ്സിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു വിശ്രമം കൊടുത്തു. എന്നിട്ട് തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബാറ്ററിയെ റീചാർജ് ചെയ്തു. 2028 ഏഷ്യ കപ്പിൽ ക്രീസിലേക്ക് തിരിച്ചു വന്നു. അഫ്ഗാനിസ്ഥാനെതിരെ അടിച്ച ആ സെഞ്ചുറി അതൊരു തുടക്കമായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് പഴയതിലും പവർഫുൾ ആയിട്ടുള്ള വിരാട് കോഹ്ലിയാണ്. പിന്നീട് നടന്ന വേൾഡ് കപ്പിൽ സച്ചിന്റെ റെക്കോർഡ് വരെ തകർത്ത് ലോകത്തിന്റെ നെറുകയിൽ എത്തുന്നതും കണ്ടു. ആളുകൾ വിധി എഴുതിയപ്പോഴേ ലക്ഷ്യത്തിലേക്ക് കുറച്ചുകൂടെ ഉയരത്തിൽ ചാടാനാണ് കോഹ്ലി ശ്രമിച്ചത്. ഒരിക്കലും ആ മുന്തിരിക്ക് പുളിയാണ്, ക്രിക്കറ്റ് പുളിക്കും, ഇനി റൺസ് കിട്ടില്ല, പഴയ കോഹ്ലി ഇല്ല എന്നൊക്കെ കരുതി മാറി നിന്നില്ല. ഇത് നമുക്ക് എപ്പോഴും നമുക്ക് ഓർക്കാവുന്ന ഒരു കിടിലൻ എക്സാമ്പിളാണ്, റിയൽ ലൈഫ് എക്സാമ്പിളാണ് വിരാട് കോഹ്ലിയുടേത്. കേൾക്കാൻ നമുക്ക് എഴുത്തോല ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങൾ കൊതിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ആ മുന്തിരിക്ക് ശരിക്കും ഒരു പുളിയുമില്ല. നല്ല തേൻ മധുരമുള്ള മുന്തിരിയാണ്. പക്ഷെ ആ മുന്തിരി ഒന്ന് തൊട്ടുപോലും നോക്കാതെ, രുചിച്ചു പോലും നോക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അത് പുളിക്കും, എനിക്ക് വേണ്ട എന്ന്. എന്തിനാ ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുന്നത്? അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ഒരു വട്ടം പോലും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ചാടി നോക്കിയാൽ ആ കിട്ടാത്ത മുന്തിരി നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. എത്തിപ്പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഒരു കാര്യത്തിന് പുളിയാണ്, അല്ലെങ്കിൽ ആ കാര്യം കൊള്ളില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്കത് കിട്ടാത്തത് ആ സംഭവത്തിന്റെ പ്രശ്നം കൊണ്ടാണോ, ആ മുന്തിരിയുടെ കുഴപ്പം കൊണ്ടാണോ കുറുക്കനത് കിട്ടാഞ്ഞത്? കുറുക്കൻ ട്രൈ ചെയ്യാഞ്ഞിട്ടാണ് അല്ലെ? ഒന്നുകൂടെ ഒന്ന് ഉയരത്തിൽ ചാടി നോക്കിയായിരുന്നെങ്കിൽ ചിലപ്പോ ആ കുറുക്കന് മുന്തിരി കിട്ടിയേനെ. നമ്മൾ ആവശ്യത്തിന് ഉയരത്തിൽ ചാടണം. മാറി നിന്ന് വിധി പറയുന്ന ഗെയിം ഒന്നും ഇനി വേണ്ട. സ്വന്തമായി കൺക്ലൂഷൻസ് ഉണ്ടാക്കി ഒളിച്ചോടുന്ന പരിപാടിയും വേണ്ട. ഈ നിമിഷം മുതൽ നമ്മൾ സ്റ്റാർട്ട് ജമ്പിങ് ഹയർ മോഡാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേരെ കുറച്ചുകൂടെ ഉയരത്തിൽ, കുറച്ചുകൂടെ പവർഫുൾ ആയി ചാടാൻ തുടങ്ങൂ എന്നത് മാത്രമാണ് പറയാനുള്ളത്. ആ മുന്തിരിക്കൊല നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് വരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. തോറ്റുകൊടുക്കാൻ നമുക്ക് ആർക്കും മനസ്സില്ല. അത് എത്ര ഉയരത്തിലാണ് മുന്തിരിക്കൊലയെങ്കിലും ശരി, ഒരൊറ്റ തവണയെങ്കിലും അതിനായിട്ട് ഇത്രയും നാൾ ചാടിയതിനേക്കാൾ ഒന്നുകൂടെ ഉയരത്തിലൊന്ന് ചാടി നോക്കൂ. ഇപ്പൊ ഒരു എക്സാം നമ്മൾ കുറേ നാളായിട്ട് പ്രിപ്പയർ ചെയ്യാണ്, നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ കിട്ടാത്ത എക്സാം പൊളിക്കും എന്ന് വിചാരിച്ചിരിക്കാതെ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. മുൻപത്തേക്കാൾ ബെറ്റർ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുത്ത് നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ. തോറ്റാൽ വീണ്ടും നമുക്കൊരു അനുഭവം, ജയിച്ചാൽ അതൊരു ചരിത്രമാണ്. സ്വയം വിധി എഴുതാതെ ആത്മവിശ്വാസത്തോടെ പുതിയൊരു തുടക്കം കുറിക്കാൻ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ നല്ലൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഫുൾ പോസിറ്റീവ് എനർജിയോടെ നമ്മുടെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹാവ് എ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ദ മൈൻഡ് അപ്പി ആണ് ഇത്രയും സമയം കൂടെ ചേർന്നത്. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
4: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് നമ്മുടെ ഷോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഇങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ ന്യൂസ് പേപ്പർ എടുത്താലും ഇനിയിപ്പോ ഇൻസ്റ്റാഗ്രാം എടുത്താലും വാർത്ത വെച്ചാലും എല്ലാവിടെയും നമ്മൾ കാണുന്ന കുറേ നെഗറ്റീവ് കാര്യങ്ങളാണ് അല്ലേ. നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നു, അല്ലെങ്കിൽ പല രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ഫിൽഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ അതിന്റെ ഇടയിൽ എന്തൊക്കെയാണ് നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ മറന്നു പോകണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഡെയിലി നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ലൈഫിൽ ഒരു ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അല്ലേ. അതിൽ സന്തോഷമുള്ള കാര്യങ്ങളുണ്ടാവും, സങ്കടമുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അയ്യോ ഇത് ശരിയായോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റായി പോയോ, അങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ ബ്ലെയിം ചെയ്യുന്ന സമയമുണ്ടാവും, നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന സമയമുണ്ടായിരിക്കും, നമ്മൾ പ്രകൃതി ബ്ലെയിം ചെയ്യും. കുറെ മഴ പെയ്താൽ നമ്മൾ പറയാം അയ്യോ ഒരുപാട് മഴ പെയ്യുന്നു, മഴ പെയ്തില്ലെങ്കിൽ അയ്യോ മഴ എവിടെ പോയി എന്ന് നമ്മൾ ചിന്തിക്കും. ഇങ്ങനെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഇൻസിഡൻസ് ആണ് അല്ലെ. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് കാണുന്നുണ്ടോ കാണുന്നില്ലേ എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ചോദ്യം. ആക്ച്വലി ഇപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ തൃശ്ശൂർ പോയ സമയത്ത് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചിയുടെ വീട്ടിൽ റംബൂട്ടാന്റെ മരം ഉണ്ട്, അപ്പൊ അവിടെ പോയാൽ റംബൂട്ടാൻ കഴിക്കാമല്ലോ എന്നുള്ളത് നമ്മളിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ പോകുന്നുണ്ടാവാം. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു വലിയ മരം നിറയെ റംബൂട്ടാൻ ഉണ്ടായിട്ടും ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരെണ്ണം പോലും കാണാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചു എന്താ ആകെ പച്ച കളറിൽ നിൽക്കുന്നുണ്ടല്ലോ, റെഡ് കളറൊന്നും കാണാനില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചേച്ചി പറയായിരുന്നു പിള്ളേരൊക്കെ ഇല്ലേ, പിള്ളേരൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു, പിന്നെ ചെറിയ കിളികളൊക്കെ വന്നത് കഴിക്കുമല്ലോ, അപ്പം അങ്ങനെ ഉണ്ടായില്ല, നിനക്ക് എടുത്തു വെക്കാനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കങ്ങ് വിഷമായി പോയി, എന്റെ അമ്മയെ ഞാനിതൊക്കെ മനസ്സിൽ കണ്ടിട്ട് ഇങ്ങനെ വരുമായിരുന്നു, എന്നാ ഇനി കടയിൽ പോയി മേടിക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ ചുമ്മാ ഇങ്ങനെ പറമ്പിൽ ഇങ്ങനെ നടക്കുവാണേ. അവിടെ ജാതി മരമുണ്ട്, പിന്നെ എന്താ പറയാ ഒരുപാട് മരങ്ങളുണ്ട്, അതിന്റെ നടുക്കാണ് ഈ നമ്മുടെ റംബൂട്ടാൻ നിൽക്കുന്നത്. അപ്പൊ റംബൂട്ടാൻ ഇങ്ങനെ ശോഷിച്ച് നിൽക്കുക, അപ്പൊ ഞാൻ ഇങ്ങനെ ചെന്നിട്ട് റംബൂട്ടാനോട് ഞാൻ തന്നെ സംസാരിക്കുകയാണ്, ഒരെണ്ണം എനിക്ക് എടുത്തു വെക്കാൻ നിങ്ങക്ക് തോന്നിയോ എന്ന് ഞാനിങ്ങനെ കംപ്ലൈന്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ചുമ്മാ നടന്നു വരുമ്പോണ്ട് ഒരെണ്ണം അവിടെ നിൽക്കുന്നത്, അതായത് ആ റംബൂട്ടാനില് എല്ലാം കഴിഞ്ഞു, ആകെ പച്ച കളറായിട്ട് അവന്റെ മുട്ടയടിച്ച പോലെ ഇരിക്കുക, പക്ഷെ അതിൽ ഒരെണ്ണം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ ചാടി കയറിയിട്ട് ഇനി എനിക്ക് വല്ല ഹാലുസിനേഷൻ തോന്നിയതാണോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും കൂടെ പോയി നോക്കിയപ്പോൾ അതൊരു നല്ല റംബൂട്ടാനാണ്, അതായത് അത്യാവശ്യം പഴുത്ത് നിൽക്കുന്ന നല്ല പാകത്തിലുള്ള കഴിക്കാൻ പറ്റിയ ഒറ്റ റംബൂട്ടാൻ, ഇത്രയും വലിയ മരത്തിൽ ആകെ ഒരെണ്ണം, അതും എനിക്ക് കയ്യെത്താവുന്ന ഒരു ദൂരത്തിൽ. ഞാൻ ഓടിപ്പോയി അത് പൊട്ടിച്ചു, ഞാൻ തന്നെ അത് കഴിച്ചു. ആ മൊമെന്റിൽ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം എന്റെ അമ്മ, ഞാൻ എനിക്കത് ഇങ്ങനെ പറഞ്ഞ വാക്കിലൂടെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ഇപ്പൊ നമ്മളിപ്പോ ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ട് ഇതിലിപ്പോ എന്തപ്പോ ഇത്ര കാര്യമല്ലോ, ഒരു റംബൂട്ടാനല്ലേ. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മരത്തു നിന്ന് നമ്മൾ കിട്ടിയില്ലല്ലോ എന്നൊരു മൊമെന്റിൽ ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ബ്ലെയിം ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് ആ മൊമെന്റിൽ നമുക്കൊരു റംബൂട്ടാൻ കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം, അത് എന്റെ ഉള്ളിൽ ഒരു ചൈൽഡ് ഉണ്ടാവില്ല, ഒരു കുട്ടി ഉണ്ടാവല്ലോ അയ്യോ എനിക്കത് പൊട്ടിക്കണം എന്ന് തോന്നുന്ന ആ ഒരു കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പൊ ഞാൻ ഈ 2-3 ദിവസത്തെ എന്റെ കുറച്ച് ഹാപ്പി മൊമെന്റ്സ് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ റംബൂട്ടാനാണ്. ഇതുപോലെ നമ്മുടെ ലൈഫിൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കും, പക്ഷെ നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആരും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കുള്ള പോയിന്റ്. അപ്പൊ എനിക്ക് ഇന്ന് അറിയാനുള്ളതും അങ്ങനത്തെ ടൈനി മൊമെന്റ്സ് ഓഫ് ഹാപ്പിനെസ് ആണ്, ദ ടൈനി ഡ്രോപ്സ് ഓഫ് ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുമ്പോഴായിരിക്കും ഓ ഹീര പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സംഭവം എന്റെ ലൈഫിലുണ്ട്, ഇതായിരിക്കില്ല കേട്ടോ റംബൂട്ടാൻ കഥയായിരിക്കില്ല, വേറെ എന്തെങ്കിലും കഥയായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ടൈനി ഡ്രോപ്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. അതാണ് ഇന്ന് എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഇപ്പൊ ഈ ഒരു ജൂണിലോ ജൂലൈ മാസത്തിലൊക്കെ സംഭവിച്ച കുഞ്ഞു കുഞ്ഞു സന്തോഷമുള്ള കാര്യങ്ങൾ എന്നെ വിളിച്ചു പറയണം. വിളിച്ചു പറയേണ്ട നമ്പർ അറിയാലോ, 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷമുള്ള മൊമെന്റ്സ് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് RJ ഹീരയാണ്. അപ്പൊ ആദ്യത്തെ പാട്ട് കേൾക്കല്ലേ നമുക്ക്. ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു നായികയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പാട്ട് എന്ന് പറയുന്നത് പ്രകൃതിയെ ഭയങ്കരമായി എൻജോയ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ഒരു നായികയാണ് മിക്ക തമിഴ് മലയാളം സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനത്തെ ഒരു പാട്ട് തന്നെയാണ് ദ്രോണ എന്ന സിനിമയിൽ നിന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത്. അപ്പൊ കേട്ട് കേട്ട് കൂട്ടുകൂടി നമുക്കിങ്ങനെ പോവാം. ഇനി കുറേ കഥകളും കാര്യങ്ങളും നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ കേൾക്കണം. പാട്ട് കേട്ടിട്ട് എന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അഹല്യ FM ആണ്, നിങ്ങളുടെ കൂടെ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
4: അങ്ങനെ കേട്ട് കേട്ട് കൂട്ടുകൂടിയതേ നമ്മളിങ്ങനെ 8 മണി കഴിഞ്ഞ് 14 മിനിറ്റും കഴിയുമ്പോൾ അടുത്ത ഒരു കാര്യം പറയുന്നതിന് മുന്നേ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
5: എന്റെ പേര് റിൻസൺ, ചാലക്കുടി നിന്ന്.
4: ഓക്കെ റിൻസൺ ചേട്ടാ, ചാലക്കുടി മഴ ഉണ്ടോ?
5: ഇല്ല, അപ്പോ തെളിഞ്ഞൊരു അന്തരീക്ഷമാണ്.
4: ഓക്കെ,
5: എവിടെയൊക്കെ പോയി തുടങ്ങി.
4: ശരി, ഓക്കെ. അപ്പോ എനിക്ക് അറിയേണ്ടത് റിൻസൺ ചേട്ടന്റെ ടൈനി മൊമെന്റ്സ് ഓഫ് ഹാപ്പിനെസ് എന്താണെന്നാണ് അറിയേണ്ടത്, പറയൂ.
5: ഇപ്പൊ അടുത്തൊരു ഹാപ്പിനെസ് നൽകിയൊരു മൊമെന്റ് ഉണ്ടായി ഈ കഴിഞ്ഞ 19-ാം തീയതി. അടുത്ത പറയാ ഇൻസിഡന്റ്.
4: ആ പറഞ്ഞോ.
5: നമ്മുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റിയില് എസ് ജാനകിയുടെ സ്മരണാഞ്ജലി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു ജാനകിയെന്ന് വെച്ചതിന് ശേഷം. അപ്പൊ ഒരു വലിയൊരു വേദിയായിരുന്നു. ആ ഒരു വേദിയിൽ വെച്ചിട്ട് കൂടെ ഇവിടെ എന്ന ഫിലിമിലെ ആടിവാക്കറ്റ് എന്നുള്ള പാട്ട് പാടാനുള്ളൊരു വലിയൊരു സൗഭാഗ്യം കൈവന്നു ചേർന്നു. കാരണം വെച്ചാൽ ഞാൻ നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ പാട്ട് കേട്ടെങ്കിലും ജാനകിയുടെ ഒരു പാട്ട് ഒരു വലിയൊരു സദസ്സിൽ പാടാൻ സാധിച്ചു എന്നുള്ളത് എന്താ പറയാ, ഒരിക്കലും മറക്കാൻ പറ്റുന്ന സംഭവമാണ്. അതിനകത്ത് പ്രശസ്ത സംവിധായകൻ അമ്പിളി ഉണ്ടായിരുന്നു, പിന്നെ സനീഷ് കുമാർ ജോസഫ് സാർ ഉണ്ടായിരുന്നു എന്നല്ലേ, പിന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, ഇങ്ങനെ പിന്നെ ഒത്തിരി നല്ല നല്ല കലാകാരന്മാരുണ്ടായിരുന്നു. അങ്ങനെ അത് എന്താ പറയാ, നമ്മൾ കുട്ടിക്കാലത്ത് പാടി കേട്ട ഗാനം അത് ഒരു വലിയൊരു രീതിയിൽ പാടാൻ സാധിക്കും എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ സംഭവം.
4: ഓക്കെ, സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വേദിയില് നമ്മുടെ ചെറിയ ചെറിയ ആളുകൾക്ക് ഈ പാട്ടൊക്കെ പാടി തരുമോ? ശരി, അപ്പൊ
5: പാടിക്കോളൂ. ചുണ്ടി പൊന്നു ചായിച്ചു ആരുടെ ദൂതുമായി ആടും മേഘമഞ്ജലി ആരെ തേടി വന്നണഞ്ഞു ആടിമാസ കാറ്റി ദേവദൂതർ പാടു നീ വഴി വഴി തിരി ആടിവാ കാറ്റി പാ

0: അടിപൊളി, ഉഷാർ ഉഷാർ, അടിപൊളിയായിട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് റിൻസൻ ചേട്ടൻ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ലൈഫിൽ ഇനിയും ഉണ്ടാവട്ടെ. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ ഇന്ന് ആർക്ക് നമുക്ക് വിശ്വസ് കൊടുക്കണ്ടേ?
1: മുഹമ്മദ് വടക്കേ വാവനൂർ, റാണി വർഗീസ്, നദിയുറത്തി മലപ്പുറം, പിന്നെ പ്രിയപ്പെട്ട സത്യഭാമമ്മ, പിന്നെ ഹലോ കൃഷ്ണേട്ടൻ, ശാന്തി എൻ സുമേഷ്, റാണി വർഗീസ്, പിന്നെ താങ്കൾക്കും ഇതേപോലെ ടോപ്പിക് സെലക്ട് ചെയ്ത് താങ്കൾക്ക് ഒരു ഗുഡ് വിഷ് ചെയ്യുന്നു.
0: താങ്ക് യു, താങ്ക് യു റിൻസൺ ചേട്ടാ. അപ്പൊ എന്തായാലും റിൻസൺ ചേട്ടന്റെ ടൈനി മൊമെന്റ് ഓഫ് ഹാപ്പിനെസ് നമ്മൾ കേട്ടു അല്ലേ. ഇത് എന്താ പറയാ, ഒരു ഒരു ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് സ്റ്റാറ്റസ് ഇടുകയും എല്ലാവരെയും കാണിക്കുകയും എനിക്ക് സന്തോഷം ഉണ്ടായി എന്നൊക്കെ പറയുന്നത്. അത് ഷെയർ ചെയ്യും അല്ലെ, ഹാപ്പിനെസ് നമ്മളിങ്ങനെ എടുത്തു വെക്കുന്നല്ല, നമ്മൾ സ്റ്റേറ്റസ് ഇടുന്നു, സ്റ്റോറി ഇടുന്നു, നമ്മൾ അത് ഷെയർ ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് ഇത് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് റിൻസൺ ചേട്ടൻ, അത് നമ്മൾ വിളിച്ച് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: ഗുഡ് മോർണിംഗ്. ഹീര,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്, പേരു അറിയൂ?
2: സുരേഷ് കൃഷ്ണൻകുട്ടി.
0: ഓക്കെ സുരേഷ് ചേട്ടാ, സുഖാണോ? ആ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സുരേഷ് ചേട്ടന്റെ ടൈനി മൊമെന്റ് ഓഫ് ഹാപ്പിനെസ് ആണ് എനിക്ക് അറിയേണ്ടത്, പറയൂ.
2: ഈ വർഷം എനിക്ക് രണ്ട് പുരസ്കാരങ്ങൾ കിട്ടി. ഒന്ന് കവിതയ്ക്ക്, ഒന്ന് ചെറുകഥാ പുരസ്കാരം. ദിശ ബുക്സിന്റെ അവർ തിരഞ്ഞെടുത്ത 21 എഴുത്തുകാരിൽ, പുതിയ എഴുത്തുകാരിൽ ഒരാൾ
0: ഞാനാണ്. കൺഗ്രാറ്റുലേഷൻസ്.
2: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എഴുത്തുകാരന്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഷെയർ ചെയ്യൂ.
2: എഴുത്തുകാരെന്നോ അല്ലടോ, ഞാന് എന്റെ ഒന്നും നമ്മള് അടുക്കള പണിക്കാരനാണ്, എഴുത്തുകാരനല്ല. ഞാനിപ്പോ അഹലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കായിരുന്നു. നേരത്തേക്കും ഒരു ടോപ്പിക് വരുമ്പം ഇടയ്ക്ക് നല്ല അടിപൊളിയായി മെസ്സേജ് അയക്കായിരുന്നു. അപ്പം ഇവരൊക്കെ തന്നെ, സുനിലും അഭിരാമിയും ഇവരൊക്കെ തന്നെ നല്ല ശരിക്കും മൂട്ടി വന്ന് നമ്മുടെ ശ്രോതാക്കളും കുറെ നല്ല മൂട്ടി തരുമായിരുന്നു.
0: ഓക്കെ,
2: അപ്പൊ അങ്ങനെ ഞാൻ എന്റെ പുറകെ പോയി പോയി പോയി ഇപ്പൊ ഇവിടെ വരുന്ന നിൽക്കുന്നു.
0: അടിപൊളി. അപ്പൊ ഇനി ഇനി എഴുതണം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനിയും എഴുത്ത് പരിപാടികളൊക്കെ തുടരാൻ പറ്റട്ടെ. അപ്പൊ ഇന്നത്തെ വിശ്വസ് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്?
2: എല്ലാവർക്കും, പ്രത്യേകിച്ച് അങ്ങനെ എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ട്ടോ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. സുരേഷ് ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ സുരേഷ് ചേട്ടൻ പറഞ്ഞത് ഒരു കഥ എഴുതുന്നു അല്ലെങ്കിൽ എന്താ പറയാ കവിത എഴുതുന്നു എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ലല്ലോ. അപ്പൊ എഴുത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചു എന്ന് പറയുന്നത് ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വാതിൽ തുറന്ന പോലെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാനുണ്ട്, ഒരുപാട് ഇമാജിനേഷനിലൂടെ നമുക്ക് സഞ്ചരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പൊ അതൊരു ടൈനി മൊമെന്റ് ഓഫ് ഹാപ്പിനെസ് ആയിട്ടാണ് സുരേഷ് ചേട്ടൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഈ ആൾക്ക് ഇത് ഇത്ര വലിയ സന്തോഷം തരുന്ന കാര്യമാണോ നമുക്ക് ചിലപ്പോൾ എന്താ ഒരു അത്ഭുതം തോന്നില്ലേ. അതങ്ങനെയാണ്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരാൾക്ക് എന്താ സന്തോഷം കൊടുക്കാന്ന്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കണം എന്താ സന്തോഷം തരുന്നത്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും സന്തോഷം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നല്ല സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കഥകൾ കേൾക്കുന്നതായിരിക്കും. എങ്ങനെയാണ്, എപ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ഒരാൾക്ക് നമുക്ക് സന്തോഷം കൊടുക്കാന്ന് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി ഞാൻ പറയുന്നു നമ്മുടെ വളരെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ അല്ലെ, ഇമ്മീഡിയറ്റ് സർക്കിളിൽ വരുന്ന ആൾക്കാരോട് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം നിങ്ങൾക്ക് എന്താ സന്തോഷം തരുന്ന കാര്യം. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ചെയ്താൽ കുറച്ച് സന്തോഷം കൂടുതൽ കിട്ടുമെങ്കിൽ അത് ചെയ്യണം, അത്രേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. അപ്പൊ നിങ്ങളുടെ എന്താ പറയുക, ചൈൽഡ്ഹുഡിൽ മെമ്മറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പം ഈ അടുത്ത് നടന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓർത്ത് വെക്കുന്ന ആ കുഞ്ഞു കുഞ്ഞു ടൈനി ഹാപ്പി മൊമെന്റ്സിനെ പറ്റിയാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് ബാക്കി കഥകളൊക്കെ കേൾക്കാം. ബോയ്സ് എന്ന സിനിമയിൽ നിന്നൊരു പവർ പാക്ഡ് സോങ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മാറോ മാറോ, അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും നിങ്ങളുടെ കൂടെ. അഹല്യ എഫ് എമ്മിൽ ദിസ് ഇസ് ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
4: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കൂട്ടുകൂടാം.
6: അങ്ങനെ കേട്ട് കൂട്ടുകൂടിയതേ നമ്മൾ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അഹല്യ എഫ് എമ്മിൽ നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കൂടെ സംസാരിക്കാൻ ദേ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
7: ഹലോ, ഞാൻ ഗുഡ് മോർണിംഗ്, ഞാൻ ഖദീജയാണ് എത്തിക്കോടുന്നത്.
6: ഖദീജ ചേച്ചി, സുഖാണോ?
7: ആ, സുഖമായിരിക്കുന്നു.
6: ഓക്കെ, അപ്പൊ എന്താണ് വീട്ടിൽ പരിപാടി? അടിപൊളി. അപ്പൊ എനിക്ക് അറിയേണ്ടത് ഖദീജ ചേച്ചിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു മൊമെന്റ് ഈ അടുത്ത് എന്തായേ?
7: ഞാൻ ഡിഗ്രി പാസ്സായി.
6: ഏ, ആഹാ, ഇതെപ്പോ സംഭവിച്ചു?
7: ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടു, ഡിഗ്രി പാസ്സായി. ഞാന് കൊറച്ചായി ഡിഗ്രി പാസ്സായി.
6: ഓക്കെ, അപ്പൊ എന്താണ്, ഏത് സബ്ജക്റ്റാ പഠിച്ചിരുന്നേ?
7: ഞാൻ മ്യൂസിക്കായിരുന്നു.
6: ഏതാ?
7: ബി എ മ്യൂസിക്കുകാരിയാണ്
6: അപ്പൊ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളു അല്ലേ? അയ്യോടാ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കൊക്കെ? നല്ല മാർക്കൊക്കെ കിട്ടിയോ?
7: മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടില്ല, പക്ഷേ പാട്ടിൽ നല്ല മാർക്കായിരുന്നു, ഡിഗ്രി
6: പാസ്സായിട്ടില്ല. ഓക്കെ, അടിപൊളി. അപ്പൊ കൺഗ്രാചുലേഷൻസ് കേട്ടോ. ശരി, അപ്പൊ എനിക്ക് സുഖമാണ്. അപ്പൊ ഖദീജ, എനിക്ക് നല്ലൊരു പാട്ട് പാടി തരണല്ലോ ബി എ മ്യൂസിക്കൊക്കെ ആയ സ്ഥിതിക്ക്.
7: പാടിത്തരാം.
6: ഓക്കെ, റെഡി.

0: ോളെ താമര പൂങ്കാവനത്തിന് താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിലെ പങ്കുറങ്ങുള്ളോളെ പങ്കുറങ്ങുള്ളോളെ.
1: സൂപ്പർ, അടിപൊളി അടിപൊളി. അപ്പോ വെറുതെ അല്ല ബി എ മ്യൂസിക് എടുത്തത് അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട്, വീട്ടിലൊക്കെ എല്ലാരും ഹാപ്പി ആണോ? ഓക്കെ ശരി. അപ്പൊ എന്തായാലും ഇനി എം എ മ്യൂസിക് എടുക്കാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ടോ?
0: എം എ താല്പര്യമില്ല, ഡിഗ്രി വെച്ച് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടാ.
1: ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടോ? നടക്കും, നടക്കും, ഉറപ്പായിട്ടും നടക്കും. എന്തായാലും ഖദീജ വിളിച്ച് പറയണം, ഇനി ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോ എന്നോട് പറയണം കേട്ടോ, ഞാനും ജോയിൻ ചെയ്യാം. ഓക്കെ ഖദീജ, ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോ ഖദീജയുടെ ഒരു ഹാപ്പി മൊമെന്റ് ആണ് നമ്മൾ കേട്ടത്. അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, പഠിച്ചു, പഠിച്ചത് കൃത്യമായിട്ട് പാസ്സായി, ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഹാപ്പിനെസ് ആണ് നമ്മുടെ കൂടെ ഖദീജ ഷെയർ ചെയ്തത്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ് ഖദീജയ്ക്ക് പറയാം അല്ലെ. ആൻഡ് ദി അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്, ആ റേഡിയോന്റെ വോളിയം ഒന്ന് കുറച്ച് വെക്കണേ. ഓക്കെ, അപ്പൊ ഇതാരാണ്?
2: സുപ്രഭാതം എല്ലാവർക്കും.
1: ഓ താങ്ക് യു, നല്ലൊരു ഗുഡ് മോർണിംഗ് ചേട്ടൻ.
2: ഇതിൽ വിളിക്കണം
1: ഞാനോ?
2: ഇന്നാണ് കിട്ടിയത്.
1: ആ ഓക്കെ, ഇന്ന് കിട്ടിയില്ലേ, ഹാപ്പി അല്ലേ?
2: ഹാപ്പി. നമ്മുടെ പ്രത്യേക അന്വേഷണം പറയണം.
1: ഓ പറയാം പറയാം, സുനിലിന് പറയാം കേട്ടോ. യെസ്, ഹീര എന്നാണ് പേര്. ഓക്കെ, അപ്പൊ രാജീവേട്ട, ഇന്നത്തെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലുണ്ടായ കുഞ്ഞു കുഞ്ഞു സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം. ആ പറഞ്ഞോ രാജീവേട്ട്, ഈ അടുത്തുണ്ടായത് അല്ലെങ്കിൽ മുന്നുണ്ടായതൊക്കെ ആയിട്ടുള്ള ഒരു ഹാപ്പി മൊമെന്റ് എന്താ?
2: ഹാപ്പി മൊമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടാക്കണം എന്നുള്ളതായിരുന്നു.
1: ആഹാ,
2: പക്ഷെ അതിനേക്കാളും വലിയൊരു ആപത്തും വന്നു.
1: അയ്യോ,
2: തരണം ചെയ്ത് ഇങ്ങനെ പത്തപത്തിന് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
1: ഓക്കെ ഓക്കെ, അപ്പൊ വീട് സ്വന്തമായിട്ട് എവിടെയാ? നാട്ടിൽ തന്നെ. ഓക്കെ, അപ്പൊ എന്നാ പണിയൊക്കെ കഴിഞ്ഞേ? വീടിന്റെ പണിയൊക്കെ എന്നാ കഴിഞ്ഞേന്ന്?
2: നാലഞ്ച് വർഷം
1: ആണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ അതൊരു വലിയ സന്തോഷമുള്ള മൊമെന്റ് ആണ് അല്ലേ? ഓക്കെ രാജീവേട്ടാ, താങ്ക് യു. അപ്പൊ എന്തായാലും രാജീവേട്ടനെ പോലെ ഒരുപാട് പേര് വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊക്കെ രാജീവേട്ടൻ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഓക്കെ ആഹാ, കൃഷ്ണൻകുട്ടി എന്നാണോ പേര്? അയ്യോ മാറിപ്പോയതാട്ടോ. ശരി ചേട്ടൻ, അപ്പൊ ഇന്ന് നമുക്ക് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
2: എല്ലാവർക്കും,
1: എല്ലാവർക്കും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും. ഓക്കെ ചേട്ടാ, താങ്ക് യു, ബൈ ബൈ ട്ടോ. അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറയണത് ഒരു വീട് വെക്കാന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് കൃത്യമായിട്ട് ചെയ്തു. ഒരു നാലഞ്ച് വർഷം മുൻപ് നടന്നൊരു സന്തോഷമാണെങ്കിലും ഇപ്പൊ നമ്മുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതുപോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും, കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പൊക്കെ എടുത്ത് വെച്ചിണ്ടാവും, അതിലൊക്കെ സന്തോഷിക്കുക. അത് അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
3: ഹലോ ഹീര, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ഷക്കീല ചേച്ചി, സുഖാണോ?
3: ആ സുഖമായി പോകുന്നു ഹീര.
1: ഓക്കെ, അപ്പൊ നമ്മളത്തെ ചോദ്യം കേട്ടോന്ന്?
3: ഓ കേട്ടു,
1: പറോ, എന്തൊക്കെയാണ് ഷക്കീല ചേച്ചിയുടെ ഹാപ്പി മൊമെന്റ്സ്?
3: ഹാപ്പി മൊമെന്റ് എന്ന് പറഞ്ഞാൽ സൺഡേ, പിന്നെ മോന് ഞാന് എക്സസൈസ് എല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇരിക്കായിരുന്നു. ഇരിക്കുന്ന സമയത്ത് എന്റെ പെട്ടെന്ന് മോന് ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല, മോന് യു എസിലായിരുന്നു, പറയാതെ വന്ന സർപ്രൈസ്.
1: അടിപൊളി, അത് ഭയങ്കര സർപ്രൈസ് ആണല്ലേ?
3: അതെ, വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു. ചോദിക്കുമ്പോഴൊക്കെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലെ വരാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
1: ഓക്കെ,
3: അപ്പൊ മക്കളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് രണ്ടാമത്തെ മോനെ തലേ ദിവസം വിളിക്കാൻ പോയി. പക്ഷെ അവൻ പറഞ്ഞത് കൂട്ടുകാരന്റെ ഫ്രണ്ടിനെ വിളിക്കാൻ പോവാണ് പിന്നെ നെടുമ്പാശ്ശേരി ഇരിക്കുന്നാ പറഞ്ഞിട്ട് പോയത്. അപ്പൊ ഞങ്ങള് വീട്ടില് അങ്ങനെ ആയിരിക്കും വേറൊന്നും വിചാരിച്ചില്ല. രാവിലെ എണീറ്റതും മകനെയാണ് തനി കണ്ടത്.
1: അടിപൊളി അടിപൊളി. അപ്പൊ വീഡിയോ ഒക്കെ എടുത്തോ? സർപ്രൈസ് ആവുന്ന വീഡിയോ ഒക്കെ?
3: ആ എടുത്തു എടുത്തു.
1: അതിപ്പോ ഒരു ട്രെൻഡാണ്, നമ്മളെ വീഡിയോസ് ഒക്കെ കാണില്ലേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ. ഓക്കെ ശരി, അപ്പൊ എന്തായാലും ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരണം കേട്ടോ.
3: മകന്റെ കൂട്ടുകാരനെ എടുത്തത് അവനോട് ചോദിച്ചിട്ട്.
1: ഓക്കെ ശരി ശരി ഷക്കീല ചേച്ചി, അപ്പൊ താങ്ക് യു.
3: പിന്നെ പിന്നെ ആങ്ങളുടെ മോള് പ്രസവിച്ചു വരട്ട കുട്ടികളാണ് രണ്ടാം കുട്ടികള്, അതും ഇപ്പൊ ഈ വീക്കിലുണ്ടായ ഒരു
1: സന്തോഷമാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഡബിൾ ഡബിൾ ധമാക്കയാണ്.
3: ഡബിൾ ധമാക്കയാണ്.
1: ഓക്കെ ശരി, അപ്പൊ ഇന്നാർക്കാ നമുക്ക് വിഷസ് കൊടുക്കണ്ടേ?
3: വിശേഷം. എല്ലാവർക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തീർച്ചയായും ഒക്കെ ഒരു അടിപൊളി ദിവസമാകട്ടെ.
1: ഓക്കെ, താങ്ക് യു ചേച്ചി. അപ്പൊ ഷക്കീല ചേച്ചിയാണ് വിളിച്ചത്. അപ്പൊ ഷക്കീല ചേച്ചിക്ക് രണ്ട് ഹാപ്പിനെസ് ആണ്. ഒന്ന്, മകൻ ഇങ്ങനെ ഭയങ്കര വലിയൊരു സർപ്രൈസ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്, ആൻഡ് ഒരു മോൾക്ക് ഒരു രണ്ട് കുട്ടികൾ, അല്ലെ, ഡബിൾ കുട്ടികൾ, ട്വിൻസ് കുട്ടികൾ ഉണ്ടായെന്ന സന്തോഷമാണ് ഷക്കീല ചേച്ചി ഷെയർ ചെയ്തത്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
4: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. പേര് പറയൂ.
4: ഭാസ്കരൻ.
1: ഓക്കെ ഭാസ്കരൻ ചേട്ടാ, സുഖാണോ? ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യം ഇന്ന് നമ്മുടെ ലൈഫിലുണ്ടായ കുഞ്ഞു കുഞ്ഞു സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഭാസ്കരൻ ചേട്ടന്റെ സന്തോഷം പറയൂ.
4: എനിക്ക് ഇപ്പൊ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പറയാനായിട്ടൊന്നും ഇല്ല. കഴിഞ്ഞ 12-ാം തീയതി ഞായറാഴ്ച നമ്മുടെ മോള് ഒരു ഇലക്ട്രോണിക് കട ഓപ്പൺ ചെയ്തു.
1: ഓക്കെ, എന്നിട്ട്
4: KGF എന്നാണ് പേര്. KGF ഇലക്ട്രോണിക്സ്.
1: KGF
4: KGF എന്നുള്ള പേരില് ഹോട്ടലുണ്ട്, ഒരു കടയുണ്ട്.
1: ഈ സിനിമയോടുള്ള ഒരു ഒരു ഇഷ്ടം കൊണ്ടാണോ പേരിട്ടത്?
4: നമ്മുടെ പേരന്റ് പേര് കർണൻ എന്നാണ്. കർണാസ് ഗ്രൂപ്പ് എന്നുള്ള പേരില് KGF എന്നുള്ള പേരില് ഒരു ക്രിക്കറ്റ് ടീം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഹോട്ടൽ ഉണ്ട്, ഇലക്ട്രോണിക് കടയായി.
1: എനിക്ക് KGF ഫാമിലിയാണ് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? അടിപൊളി അടിപൊളി. അപ്പൊ നന്നായിട്ട് പോകുന്നുണ്ടോ അവിടെ?
4: പോകുന്നുണ്ട് മോളെ, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ എനിക്ക്
1: സന്തോഷം.
4: മൂന്ന് വർഷമായിട്ട് ഞാൻ മിണ്ടാതെ ഇരിക്കുകയാണല്ലോ, അതുകാരണം എനിക്ക് വേറെ സന്തോഷമായിട്ട് പറയാനൊന്നുമില്ല.
1: ഇടയ്ക്ക് അപ്പൊ കടയിലൊക്കെ ഒന്ന് പോയി, അവിടെയൊക്കെ പോയി എന്ന് കസ്റ്റമേഴ്സിനൊക്കെ ഡീൽ ചെയ്യണം കേട്ടോ.
4: പോകുന്നുണ്ട് ഞായറാഴ്ച അങ്ങോട്ട് പോകും. ഞാനും ഭാര്യയും കൂടെ പോകും. പോയിട്ട് രാവിലെ പോയിട്ട് വൈകിട്ട് വരും.
1: ഓക്കെ, സന്തോഷം സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ വിളിച്ചു പറഞ്ഞപ്പോ. അപ്പൊ ഭാസ്കരൻ ചേട്ടാ, ഇന്ന് നമുക്ക് ആർക്കാണ് വിഷസ് കൊടുക്കണ്ടേ?
4: ഇന്ന് എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂടെ.
1: ഓക്കെ സൂപ്പർ, ശരി കേട്ടോ, താങ്ക് യു, ബൈ. അപ്പൊ ഭാസ്കരൻ ചേട്ടന്റെ കുഞ്ഞു സന്തോഷം. ഒന്നുമില്ല ലൈഫിൽ, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫിൽ ശരിക്കും ഒന്നുമില്ല എന്ന്. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ലൈഫിലുള്ള കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ KGF എന്ന പേരുള്ള ഒരു കട തുടങ്ങിയ സന്തോഷമാണ് നമ്മുടെ കൂടെ ഷെയർ ചെയ്തത്. അപ്പൊ ഇതുപോലെ ഒരുപാട് ഒരുപാട് നല്ല മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. നമ്മൾ അതൊന്ന് കണ്ണ് തുറന്ന് കാണാനും അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത പാട്ടിനുള്ള സമയമാണ്. പാട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സന്തോഷമുള്ള കഥകളൊക്കെ ഞാൻ കേൾക്കാം. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. അഹലി FM-ൽ നിങ്ങളുടെ കൂടെ RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിൽ നിന്ന് ഒരു സൂപ്പർ ഹിറ്റ് സോങ് കേട്ടിട്ട് തിരിച്ചു വരാം. ഓടിവാ.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്രബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കൂട്ടുകൂടാ.
4: യെസ്, അങ്ങനെ കേട്ട് കൂട്ടുകൂടി. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആവാണ് കേട്ടോണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരയാണ്. സോ എന്റെ കൂടെ ഇന്നൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: നമസ്കാരം.
4: നമസ്കാരം, പേര് പറയൂ.
5: പ്രജിത്ത് ആണ്.
4: പ്രജിത്ത്? ഓക്കെ. പ്രജിത്തെ സുഖാണോ? ഓക്കെ. അപ്പൊ പ്രജിത്തെ, നമ്മള് ഹാപ്പി മൊമെന്റ്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈനി ഹാപ്പി മൊമെന്റ്സ്, അപ്പൊ പറയൂ.
5: അതായത് ഈ ജൂൺ ഫസ്റ്റ് വീക്കോടുകൂടി സ്കൂളുകളൊക്കെ തുറന്നു. അപ്പം എനിക്കൊരു മോനാ ഉള്ളത്, അദ്ദേഹം സ്കൂളിൽ പോയി. അങ്ങനെ അവൻ ആദ്യമായിട്ട് ഒരു അക്ഷരം പുസ്തകത്തിലും ശ്രീശോക്കെ എഴുതുമ്പോഴ് അത് കണ്ടപ്പോഴുണ്ടായ ഒരു സന്തോഷം അത് പറഞ്ഞയക്കാൻ പറ്റില്ല. സത്യത്തില് അത് ഒരു ആത്മ നിർവൃതി, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു. പിന്നെ അത് കൂടാതെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ രാവിലെ എണീറ്റുള്ള സ്കൂളിൽ പോവാതിരിക്കാനുള്ള ഓരോ ടെക്നിക്സ്, അതായത് ലീവുകൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടേ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി ആ പറഞ്ഞ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം അവർ ഓരോരുത്തരുടെ മക്കള് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ എനിക്കതൊരു ഹാപ്പി മൊമെന്റ് ആയിട്ട് തോന്നി. അത് കൂടാതെ പിന്നെ മുമ്പിലേക്ക് വിളിച്ച ഓരോരുത്തർ പറഞ്ഞു വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതും ഈ വർഷമാണ്. അപ്പം അത് അപ്ഡേർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതും ഒരു ഈ അടുത്ത കാലത്തെ ഒരു ഹാപ്പി മൊമെന്റ്സ് ആയിട്ട് ഞാൻ പറയാം.
4: ഓക്കെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ രണ്ടും ഭയങ്കര, എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ ഈ കാര്യം എനിക്ക് തോന്നുന്നു ഒരുപാട് കാലം നമ്മൾ ചെറിഷ് ചെയ്യാൻ പോകുന്ന ഒരു മൊമെന്റ്.
5: കാരണം ഇവിടെ നമ്മുടെ നീലഗിരി പബ്ലിക് സ്കൂൾ എലപ്പുള്ളിയിലാണ് ചെയ്യുന്നത്. അപ്പം ഒരു 8:30 വണ്ടി അല്ലെങ്കിൽ വരുന്നെങ്കിൽ അദ്ദേഹം എണീറ്റ് കഴിഞ്ഞാൽ 8:30 ആക്കാൻ പെടുന്ന പാട് അതെല്ലാം. അപ്പൊ അതിനിടയിലാണ് മൂപ്പര് ലീവ് ചോദിക്കുക. അപ്പൊ ലീവ് വേണമെന്ന് പറയുമ്പോൾ പല പല കാര്യ എനിക്ക് ബോറടിക്കുന്നു വെച്ചാ അങ്ങനെയാണ് പറയാ മൂപ്പര്. അപ്പൊ അവിടെ പോയിട്ട് ബോറടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ പറയാ.
4: അപ്പൊ അതൊക്കെ
5: സായിഷ്.
4: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ. ഈ രണ്ട് മൊമെന്റ്സും എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ലൈഫിലെ വലിയ വലിയ ഒരു അച്ചീവ്മെന്റ്.
5: കാരണം അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും, പക്ഷെ നമ്മളത് കുറെ കൂടി ഇത് നമ്മുടെ കാലത്തൊന്നും ഇത്രത്തോളം സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഷെയറിങ്സ്, അതുപോലെ തന്നെ ഫോട്ടോസോ വീഡിയോസോ. ഇപ്പൊ നേരത്തെ ചോദിച്ചു ഒരു സർപ്രൈസ് മൊമെന്റില് ഗൾഫിൽ നിന്ന് വന്നിട്ട് ആരുടെയോ വീഡിയോ എടുത്തോന്നൊക്കെ ചോദിച്ചു. ഇതൊന്നും നേരത്തെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഒന്നുമില്ല, ഫോട്ടോസ് മാത്രമാണ് സ്കൂളിലുള്ളത്. പക്ഷെ ഇപ്പോ വ്യത്യാസം വന്നു, ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വന്നു. അപ്പൊ നമുക്കത് ഷെയർ ചെയ്യാനും ഹാപ്പിനെസ് മറ്റുള്ളവരെ കൊണ്ട് പറയാനും ഒരുപാട് കാര്യങ്ങൾ.
4: സത്യം സത്യം, അത് വലിയൊരു കാര്യമാണ്.
5: അതൊക്കെ നമുക്കൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. അവന് ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ ഐ ഡി ഐഡി കാർഡിനുള്ള ഫോട്ടോ. അവൻ എനിക്ക് എന്റെ ഓഫീസിൽ ഐഡി കാർഡ് ഉണ്ട്, അപ്പം അച്ഛയെ പോലെ എനിക്കും കിട്ടിയിട്ടുണ്ട് ഐഡി കാർഡ്. അങ്ങനെയൊക്കെ കാണിച്ചിട്ട് പറയുമ്പോഴൊക്കെ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഭയങ്കര സന്തോഷം.
4: സത്യം സത്യം, ഉറപ്പായിട്ടും വോയിസിൽ നിന്ന് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്.
5: അത് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ പറയുമ്പോഴേ എനിക്ക് അതിന്റേതായ രീതിയിലൊരു ഫീലിങ്സ് വരുവാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാവുന്ന ഫീലിങ്സ് ആണ്. കുറെ ആളുകൾ അത് ആസ്വദിക്കുന്നു, കുറെ ആളുകൾ അത് ആസ്വദിക്കാതെ വരുന്നു. ഞാനത് ഹാപ്പി മൊമെന്റ് ആയിട്ട് ആസ്വദിക്കുന്ന ആളാണ്, അവരുടെ ഓരോ കാര്യങ്ങളും ആസ്വദിക്കുന്ന ആളാണ്. അപ്പം ആ രീതിയിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ ആ
4: രീതിയിലുള്ള
5: കാര്യം സമയം വഹിക്കുന്നില്ല. നിങ്ങൾ ടൈം ടൈം ടൈം എന്ന് പറയാറുണ്ട്. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ വെനസ്ഡേ സൂപ്പർ ആവട്ടെ, ഹാപ്പി ആവട്ടെ, കർക്കിടക മാസവും അതുപോലെ ഫ്രീ ആയിട്ടിരിക്കുന്നവരൊക്കെ ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും പോകട്ടെ. നിങ്ങൾക്കും അതിന്റേതായിട്ടൊരു ഹാപ്പിനെസ് ആവട്ടെ. എനിക്ക് ഇന്നലെ ആക്ച്വലി ഇത് പറയാനുള്ളത് വെച്ചാൽ, ഇന്നലെ ഞാൻ എഫ്എം വെച്ചപ്പോ എനിക്ക് കിട്ടിയില്ല. കാരണം ഞാൻ ഇന്നലെ ട്രാവൽ ടു എറണാകുളം, അപ്പം എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇതിന്റെ സാധനം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അത് മിസ് ചെയ്തു, സത്യത്തിൽ അത് മിസ് ചെയ്തു. കോള് പിന്നെ വിളിക്കുമ്പോൾ കിട്ടാറുണ്ട്, എനിക്ക് കിട്ടാറുണ്ട്, കോള് വിളിക്കുമ്പോൾ കിട്ടാറുണ്ട്. അപ്പൊ കോള് ഇല്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് അത് സോറി ആയിട്ട് തന്നെ പറയാം.
4: താങ്ക് യു സോ മച്ച്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് പ്രതിച്ചായിട്ട് ഷെയർ ചെയ്തത്. കുട്ടികള് സ്കൂളിൽ പോകുന്ന, അതാ ഞാൻ പറഞ്ഞ, നമ്മുടെ ചുറ്റുമുണ്ട് ഒരുപാട് നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്, നമ്മളത് കാണുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും എന്താ പറയാ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
6: ഹലോ, വാനത്തിൽ നിന്നും നക്ഷത്രമേ, അതല്ല കുടുംബത്തിൽ ചിത്രമേ, ഉനക്ക് ഇനിയാണ് കുറൽ ഞങ്ങൾക്ക് വിശിത്രമേ, നിങ്ങളുടെ മകളിയ വിശസിൽ നാങ്കൾ പേശിനാൽ സന്തോഷമേ, അകലിയ വസതി നടത്തും അനൈറ്റ് നികഴ്ചികളും അത്ഭുതമേ, ഞങ്ങളുടെ തങ്കമകൾ ഹീറാനി എന്തും നളമുടൻ എന്തും സന്തോഷമുടൻ വാഴ പല്ലാണ്ടു കാലം എന്നും ഉന്നെ വാഴ്ത്തിക്കൊണ്ടും ഇറവനുടൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഉന്നെ മഹമകിഴ്ചിയോട് വാഴ്ത്തുവത് കൊഞ്ചാമ്പാറയിന്റെ ഷൈഫുദ്ദീൻ.
4: എന്റെ പൊന്നെ, എനിക്ക് എവിടെ നിന്ന് കിട്ടും ഇത്ര നല്ലൊരു ഒരു ഇൻട്രോ? ഒരുപാട് സന്തോഷം ചേട്ടാ. ഷെയ്ഫുദ്ദീൻ ചേട്ട ആക്ച്വലി എന്നെ സന്തോഷിപ്പിച്ചോടോ ഷെയ്ഫുദ്ദീൻ ചേട്ടൻ ഇന്ന്. എനിക്ക് ഇനി തിരിച്ചറിയേണ്ടത് ഷെയ്ഫുദ്ദീൻ ചേട്ടന്റെ ലൈഫിലെ സന്തോഷമുള്ള കാര്യങ്ങളാണ്.
6: എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങള്, എനിക്ക് അകലിന്റെ സഹോദരങ്ങളെ എനിക്ക് കുറെ ആൾക്കാർ കിട്ടിയിട്ടുണ്ട്, 100-150 ആൾക്കാർ കിട്ടിയിട്ടുണ്ട്.
4: എവിടെ?
6: സുഹൃത്തുക്കൾ.
4: ഓക്കെ,
6: അവന്റെ ഫോൺ നമ്പർ ഒക്കെ എന്റെ അടുത്തുണ്ട്. അവർക്ക് എന്തെങ്കിലും വിശേഷ കലം ദിവസം പറയും, വേറെ പിറന്നാളാകട്ടെ, വേറെ വെഡിങ് ആകട്ടെ, അവർക്ക് തലേ ദിവസം പറഞ്ഞാൽ തന്നെ എനിക്ക് ഹാപ്പിനെ. അതെ അതെ, അവരുടെ
4: അടുത്ത്
6: അവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും നാം തലേ ദിവസം പറയുമ്പോ.
4: ഓക്കെ ഓക്കെ, അപ്പൊ അവരെ വിഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ?
6: ആ ഇഷ്ടം. അതേമാതിരി തന്നെ നമ്മുടെ വിളയുടെ കൃഷ്ണൻ ചേട്ടൻ, അപ്പൊ പുളി മാധവേന്ദ്ര ഭാരത് ജോജ് ചേട്ടൻ, ആലത്തൂർ ബഷീർ അക്ക, തിരുവല്ലാം പോലെ ഗുരുവായൂർ ചേട്ടൻ, പള്ളത്തരി ഗോപി ചേട്ടൻ, ചിറ്റൂർ രാധലക്ഷ്മി ചേച്ചി, കണ്ണൻ ചേട്ടൻ, ഇവരോട് തന്നെ ഡെയിലി സംസാരിക്കും. ഭയങ്കര സന്തോഷമാണ്.
4: ഓക്കെ ഓക്കെ, അപ്പൊ ഈ സന്തോഷം ഇങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ കേട്ടോ.
6: ഓ,
4: എപ്പോഴും തുടരും. ശരി ശരി, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ട്ടോ, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പൊ ഷെയ്ഫുദ്ദീൻ ചേട്ടൻ പറയണത് ആരുടെയെങ്കിലും ലൈഫിൽ ഒരു നല്ല കാര്യം, സ്പെഷ്യലി ബർത്ത്ഡേ ഉണ്ടാവുന്നു അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, ഇതൊക്കെ തലേദിവസം തന്നെ പുള്ളിയോട് പറയുന്നതാണ് പുള്ളിക്കുള്ളൊരു സന്തോഷം എന്നാണ് പറയുന്നത്. ആലോചിക്കോ, മറ്റൊരാളുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമ്പോ അത് തലേദിവസം തന്നെ അറിയുന്നതാണ് അദ്ദേഹത്തിനൊരു സന്തോഷം എന്ന്. അപ്പൊ അത് അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും പലർക്കും ഹാപ്പി മൊമെന്റ് ആയിട്ട് മാറുന്നത്. ഒരു ലൈഫില് അല്ലെങ്കിൽ ഒരു ദിവസത്തില് അവരുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യുന്നത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും എന്ന് ഞാൻ പറയാനുള്ള റീസൺ അതായിരുന്നു. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് എന്നോട് വിളിച്ചു, എന്നോട് കഥകൾ പറഞ്ഞു, അവരുടെ എന്താ പറയാ വീട് വെച്ച കഥകൾ, അല്ലെങ്കിൽ അവർക്ക് മകൻ വന്ന സന്തോഷം, അല്ലെങ്കിൽ സർപ്രൈസ് കിട്ടിയ സന്തോഷം. ഇങ്ങനെ ഞാൻ അതാണ് പറഞ്ഞത്, ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ ഡൈവേഴ്സ് ആയിട്ട് കിടക്കുകയാണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല, ഓ ഇത് എനിക്ക് ഇത്രയും സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു എന്റെ ലൈഫിൽ നിന്ന്. ശരിക്കും എല്ലാ ദിവസവും രാത്രി എനിക്കറിയാം, നമ്മൾ മിക്ക ആൾക്കാരും കിടക്കുമ്പോൾ അയ്യോ എന്റെ ലൈഫിൽ ഇന്ന് ഇത് സംഭവിച്ചില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എത്ര സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് ചിന്തിക്കേണ്ടത് വളരെ വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ മൊമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ആ ഉള്ള നിങ്ങളുടെ ആ ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് മാറി, ഓക്കെ എന്റെ ലൈഫിൽ ഇത്രയും നല്ല കാര്യങ്ങളുണ്ടായി, ഇനിയിപ്പുറത്ത് ഇത്തിരി കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ മോശമായിട്ടുണ്ടായുള്ളൂ, അത് ഞാൻ ഡീൽ ചെയ്യും എന്നുള്ളൊരു ധൈര്യം നമുക്ക് തീർച്ചയായിട്ടും വരും. ഇപ്പം ഞാനും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന പോലെ തന്നെ ആർ ജീസിന്റെ ലൈഫിലും ഒരുപാട് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ബേസിസിൽ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു, എത്ര ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങൾ നമ്മുടെ അപ്പുറത്തുണ്ട്, അതിനോടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, ഈ വേർഡ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഇന്നത്തെ ഒരു മിഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ എത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള മനുഷ്യരായിട്ടിരിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു മനുഷ്യർ, ഇവരോടൊക്കെ വളരെ വളരെ വളരെ സ്നേഹത്തിലും നന്ദിയോടും കൂടി അവരെയൊക്കെ ഓർക്കുന്ന ആ മൊമെന്റുകൾ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ടൈനി മൊമെന്റ്സ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് വിളിച്ചു, ഇനി ഒരുപാട് പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കേൾക്കണം. അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് എൻജോയ് ചെയ്ത് എന്റെ കൂടെ ഇങ്ങോട്ട് പോകുള്ളൂ. സമയം ദേ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കാനുണ്ടോ, നമ്മൾ 9 മണിയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരുമ്പോൾ മെസ്സേജസുമായിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കൂടെ അഹല്യ FM ൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹിരാണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം. ആൻഡ് ഇപ്പൊ വരുന്നത് ബോംബെ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് AR റഹ്മാൻ സോങ് ആണ്. സോ കേട്ടിട്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നോളൂ. ഇത് അഹല്യ FM, നിങ്ങളുടെ കൂടെ ആർ ജി ഹീരാ. സ്റ്റേ ട്യൂൺഡ്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൽ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ വിഷസ് യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ്, അങ്ങനെ കേട്ട് കേട്ട് കൂട്ട് കൂടി. നമ്മളിതേ 9 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അപ്പൊ നമുക്ക് ആക്ച്വലി ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ മെസ്സേജസ് ഒക്കെ നമ്മൾ വായിക്കണ്ടേ. കുറെ പേര് ഫോട്ടോസ് അയക്കുന്നുണ്ട്. ഫോട്ടോസും സ്റ്റിക്കേഴ്സും ഒന്നും അയച്ചാൽ നമുക്കത് വായിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ ടെക്സ്റ്റ് മെസ്സേജസ് തന്നെ അയക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ ആദ്യത്തെ മെസ്സേജ്, ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയായിരിക്കും. അതുകൊണ്ട് സഹായിക്കാൻ കഴിയുമ്പോൾ മടിക്കരുത്, നന്മ ഒരിക്കലും വെറുതെയാകില്ല. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലയാണ് അയനിക്കോടെന്ന്. അപ്പോൾ ചേട്ടാ അങ്ങോട്ട് നല്ലൊരു ദിവസം വിഷയുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ആരും കവർന്നെടുക്കാത്ത, ആർക്കും തകർക്കാൻ കഴിയാത്ത, നമ്മുടെ ഉള്ളിലെ ഏറ്റവും സുന്ദരമായ വെളിച്ചമാണ് നമ്മുടെ ചിരി എന്ന് പറയുന്നത്. ആ ഒരു ചിരി മതി ആ ദിവസത്തെ മുഴുവൻ പോസിറ്റീവ് ആക്കാൻ. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സൗഹൃദവാണി സ്വപ്നക്കൂട് കൂട്ടായ്മയിലെ കൂട്ടുകാർക്കും മറ്റെല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കേ വാവനൂർ. അപ്പോ മുഹമ്മദ് ഏട്ടനും നല്ലൊരു ദിവസം അങ്ങോട്ട് വിഷയുന്നു കേട്ടോ. എന്റെ അടുത്തത്, ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ ഹാപ്പി ഡേ. ബുള്ളറ്റ് ജഗൻ മലപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ ജഗൻ ചേട്ടനും നല്ലൊരു ദിവസം അങ്ങോട്ട് വിഷയുന്നു. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഹായ് ഹീര, സുപ്രഭാതം. അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും, ചെങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്ന നല്ലൊരു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മഹേഷ് ഏട്ടനും നല്ലൊരു ദിവസം അങ്ങോട്ട് വിഷയണ്ടേ നമുക്ക്. അപ്പോൾ നല്ലൊരു ദിവസം ആവട്ടെ. ആൻഡ് അടുത്തത്, ഗുഡ് മോർണിംഗ് ഹീര, എന്തൊക്കെയുണ്ട് വിശേഷം മോളെ? സുഖമാണോ? സുഖമാണ് കേട്ടോ. കേട്ടിട്ട് 2 സെറ്റ് ഒക്കെ ഉണ്ട് എനിക്ക്, ബട്ട് കേറ്ററ്റ് 3 കിട്ടിയില്ല. പുതിയ നിയമനം വന്നല്ലോ, ടീച്ചർമാർക്ക് ടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ട്. അങ്ങനെ കേറ്ററ്റ് 3 എഴുതി നോക്കി, നല്ല മാർക്കോടെ പാസ്സായി. ഈ അടുത്ത കാലത്തുണ്ടായ സന്തോഷം ഇതാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് ദിവ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ദിവ്യ ചേച്ചി, കോൺഗ്രാചുലേഷൻസ്. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക, നല്ലൊരു ടീച്ചറായിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്നും കൂടെ വിഷയുന്നു കേട്ടോ. അപ്പൊ ദിവ്യ ചേച്ചിയാണ് മെസ്സേജ് അയച്ചത്. ഇതുപോലെ ഇതേ മെസ്സേജസ് ഇനിയും വായിക്കാനുണ്ട്. അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ചെറിയ ചെറിയ ടൈനി മൊമെന്റ്സ്, നിങ്ങളുടെ ലൈഫിലെ ടൈനി മൊമെന്റ്സ് അല്ലെങ്കിൽ ടൈനി ഡ്രോപ്സ് ഓഫ് ഹാപ്പിനെസ്സിനെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഒരുപാട് പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്, ഒരുപാട് പേര് വിളിക്കുകയും ചെയ്തു. അപ്പൊ നമ്മളുടെ ആ ഹാപ്പിനെസ് ഒക്കെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. നല്ലൊരു പാട്ടും കൂടെ കേൾക്കുമ്പോൾ അത് ഡബിൾ ഹാപ്പിനെസ് ആവും. അപ്പൊ മയിലാട്ടം എന്ന സിനിമയിൽ നിന്ന് മാ മഴലി എന്ന് പറഞ്ഞ എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് ഇപ്പൊ കേൾക്കാൻ പോകുന്നത്. നല്ലൊരു എനർജറ്റിക് പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. ദിസ് ഇസ് RJ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ഏകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
6: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: യെസ്, അങ്ങനെ സമയം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ വിശ്വസാണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർജെ ഹീരയാണ്. ആക്ച്വലി ഒരുപാട് പേരുടെ മെസ്സേജസ് ഉണ്ട്, പക്ഷേ കുറെ പേര് ഫോട്ടോസും സ്റ്റിക്കേഴ്സും ഒക്കെ അയച്ചാൽ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. ആൻഡ് ഗുഡ് മോർണിംഗ് അഹല്യ, ഹീര, നിഷാന്ത് ആൻഡ് ബാബു, ചേട്ടൻ, വെണ്ണല, ഓൾ ടീമിന് വേണ്ടിയിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും താങ്ക് യു ചേട്ടാ, ഗുഡ് മോർണിംഗ് അങ്ങോട്ടും പറയുന്നു. പിന്നെ കുറെ പൂക്കളുടെ ഒക്കെ ഫോട്ടോസ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. എൻ്റെ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഹായ് അഹല്യ വിഷസ്, ഹായ് തങ്കമകളെ, ഹീര മാം, എന്റെ ഹാപ്പി മൊമെന്റ്, MA ഹിന്ദി പാസ്ഔട്ട് ആയപ്പോൾ വൈവയ്ക്ക് കോഴിക്കോട് മീൻചന്ത ആർട്സ് കോളേജിൽ പോയപ്പോൾ പ്രൊഫസർ മാലതി എല്ലാ സെമ്മിന്റെ ടെക്സ്റ്റും ഓതേഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ കാര്യങ്ങൾ വെച്ച് എന്നെ വിരട്ടി. ഒരുവിധം പറഞ്ഞു, പക്ഷേ ഈ മാലതി മാം എനിക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്സ് നൽകി. എന്റെ സഹപ്രവർത്തകന്റെ അമ്മയ്ക്ക് അറിയാവുന്ന പ്രൊഫസർ മാലതി എന്ന് പറഞ്ഞപ്പോൾ പ്രൊഫസർ ചിരിച്ചു. ഇന്നത്തെ വിഷസ് പ്രൊഫസർ സരസമ്മ ചിറ്റൂർ, സുജിത് ലാൽ എഞ്ചിനീയറിംഗ് ടീച്ചർ കൊല്ലങ്കോട്, ഹീര സുജിത് ലാൽ ഗവൺമെന്റ് സർവീസ് ജിയോ പെരുവെമ്പ് സ്കൂള് എന്നിവർക്ക് ബൈ കേശവദാസ് കൊല്ലങ്കോട്. കഥ എനിക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. എന്തായാലും ആർട്സ് കോളേജിൽ പോയപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, അതൊരു ഹാപ്പി മൊമെന്റ് ആയിട്ടാണ് കേശവദാസ് ചേട്ടൻ ഷെയർ ചെയ്തിട്ടുള്ളതെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കേശവദാസ് ചേട്ടാ, അങ്ങോട്ട് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. എൻ്റെ അടുത്തത്, ഗുഡ് മോർണിംഗ് ഹീര, ഇന്നത്തെ ടോപ്പിക്ക് നന്നായിട്ടുണ്ട്. കഴിഞ്ഞ സൺഡേ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയിരുന്നു പൂജയുടെ ഭാഗമായിട്ട്. അവിടുന്ന് കുറച്ച് കുപ്പി വളകൾ കിട്ടി. ഞാനിത് കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ വീട്ടിൽ പട്ടിക്കൂട്ടിനോട് കളിക്കുമ്പോഴും എനിക്ക് അതിയായ സന്തോഷം ലഭിക്കാറുണ്ട്. കടയിൽ ഒരു ശ്രീക്കുട്ടൻ വരാറുണ്ട്. അവനെ കണ്ടാൽ ഞാൻ ചോദിക്കും, നിന്റെ വീട്ടിൽ ഞാൻ വരട്ടെ എന്ന്. അപ്പോൾ അവന്റെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രത്യേക തരം ചിരിയുണ്ട്, അത് കാണാൻ നല്ല രസമാണ്. ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ മതിയാവും ജീവിതം മനോഹരമാവാൻ. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിന ആശംസകൾ. ബൈ ശാന്തി സുമേഷ് എലപ്പുള്ളി. നല്ല കാര്യങ്ങളാണ് കേട്ടോ. ശാന്തി ചേച്ചി ഭയങ്കര ഒബ്സർവിംഗ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുറേ മൊമെന്റ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ശാന്തി ചേച്ചിക്ക്, നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്, ഹായ് ഹീര, ഗുഡ് മോർണിംഗ്. ഞാൻ RRR. എനിക്ക് ഈ മെയ് മാസം മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് എന്റെ മക്കൾ തന്നു. മെയ് മാസം 7-ാം തീയതി എന്റെ പിറന്നാളായിരുന്നു. മക്കളുടെ പിറന്നാളല്ലാതെ ഞങ്ങളുടെ പിറന്നാൾ ഒന്നും ആഘോഷിക്കാറില്ല. പക്ഷേ ഈ വർഷം എന്റെ മോളും മോനും, മോള് 6-ാം ക്ലാസ്സിലും മോന് +1-ലുമാണ് പഠിക്കുന്നത്, അവരുടെ കൈനീട്ടം കിട്ടിയ പൈസയിൽ നിന്ന് എനിക്കൊരു സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു തന്നു. ആ സർപ്രൈസ് എങ്ങനെയാണെന്ന് പറയാം. പറയട്ടെ, മകളുടെ ഫ്രണ്ട്സ് പുറത്ത് കേക്കുമായി നിന്നുകൊണ്ട് എന്നെ വിളിക്കുന്നത്, അമ്മ ഓടിവായോ ഇവിടെ ഒരു പാമ്പ് എന്ന് പറഞ്ഞ് പുറത്ത് വന്നതും ഒരു പൊട്ടിത്തെറിയും. പിന്നെ ബർത്ത്ഡേ സോങ്ങും ഞാൻ പെട്ടെന്ന് പേടിച്ചു. പിന്നെ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി, കണ്ണ് നിറഞ്ഞു. അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആണ്. അച്ചോടാ, നല്ലൊരു മൊമെന്റ് അല്ലേ. ഇത് ഓർമ്മിപ്പിക്കാൻ ഒരു അവസരം തന്ന ഹീരയ്ക്കും പിന്നെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ബൈ രമ്യ രാമകൃഷ്ണൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോ രമ്യ ചേച്ചി ഭയങ്കര സന്തോഷം. കാരണം എന്താന്ന് വെച്ചാൽ, അങ്ങനെ നമുക്ക് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഒരു സർപ്രൈസ് കിട്ടിയ ഒരു സന്തോഷം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ്, ഹായ് ഹീരമോളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ പ്രേമയ്ക്കും പ്രേമമ്മയ്ക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം ആൻഡ് ഹീര ചേച്ചി, ഞാൻ സുചിത്ര കുട്ടപ്പൻ. ഇന്നത്തെ വിഷയം സൂപ്പർ ആയിരുന്നു ചേച്ചി. എന്റെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്നത് ഞാനും എന്റെ അനിയത്തി ആര്യയും കൂടി 2024 ഒരു ചാനലില് ഒരു ചിരി, ഒരു മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി എന്ന പരിപാടി പോയി. അതിന്റെ എപ്പിസോഡ് ടിവിയിൽ വന്നപ്പോൾ മുതൽ ഈ നിമിഷം വരെ ആളുകൾക്ക് നമ്മളെ കൂടുതൽ അറിയാൻ തുടങ്ങി. എവിടെ കണ്ടാലും സംസാരിക്കാൻ തുടങ്ങി. അത് ഞങ്ങളുടെ ജീവിതത്തിലെ എന്തും ഏറ്റവും വലിയ സന്തോഷത്താളുകളാണ്. ഈ ആ വേദിയിൽ എത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷം. സുചിത്ര കുട്ടപ്പൻ, കിനാശേരി. ഓക്കെ, അപ്പൊ സുചിത്ര ഒരു ഒരു റിയാലിറ്റി പോലത്തെ ഒരു ഷോ അല്ലേ, അല്ലെങ്കിൽ ഒരു ഷോയിൽ പങ്കെടുത്തതിന്റെ സന്തോഷമാണ്. തീർച്ചയായിട്ടും നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഹായ് എന്നൊക്കെ പറയുന്നത് എന്ത് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. ഉറപ്പായിട്ടും. എന്റെ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ആരാ നോക്കട്ടെ. നമസ്കാരം ഹീരമോളെ, ഇപ്പോൾ കുറച്ച് മാസങ്ങളായുള്ള സന്തോഷം കൊച്ചുമോൻ ദിവസവും യൂണിഫോം ഇട്ട് ബാഗും തൂക്കി പോകുന്നത് കാണാനാണ്. ദിവസവും ഒരേ യൂണിഫോമിലാണ് പോകുന്നത്, എന്നാലും സന്തോഷം. പിന്നെ ഹീര തമിഴ് പാട്ടുകളുമായി വരുന്ന പരിപാടി കേൾക്കാൻ സൂപ്പറാണെന്നും, നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ പഠിക്കണം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പിന്നെ ചങ്ങാതി കൂട്ടത്തിലെ ചങ്കുകളുമായി ചിരിക്കാനും സംസാരിക്കാനുമുള്ള സന്തോഷം. ശാന്തി കൃഷ്ണയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ താങ്ക് യു ശാന്തി ചേച്ചി, നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഹീര, അടുത്ത കാലത്തുണ്ടായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ ഈ അടുത്തുണ്ടായ ഒരു സംഭവമാണ് ഓർമ്മയിൽ വരുന്നത്. ഞങ്ങൾ പെൻഷൻകാർക്ക് ഒരു മുഖപത്രമുണ്ട്, അതിലേക്ക് ഒരു സൃഷ്ടി അയച്ചു കൊടുത്തപ്പോൾ അതിലെ വരികൾ കുറച്ച് എഡിറ്റ് ചെയ്ത് അയക്കാൻ പറഞ്ഞു. പക്ഷെ അതിന്റെ ആത്മാവിൽ കത്തിവെക്കുന്നത് പോലെയാകും എഡിറ്റിംഗ്, അതുകൊണ്ട് അത് മുഴുവൻ അയച്ചു കൊടുത്തു. പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്ന് കരുതി. എന്നാൽ ആ പത്രം അച്ചടിച്ചു വന്നപ്പോൾ ദാ കിടക്കുന്നു എന്റെ ആ സൃഷ്ടി. കൂടാതെ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞ സാറും മറ്റു പെൻഷൻകാരും നല്ല വാക്കുകൾ പറയുക കൂടി ചെയ്തപ്പോൾ വളരെ സന്തോഷം തോന്നി. എല്ലാവർക്കും ശുഭദിനാശംസകൾ. അപ്പൊ ലീല ടീച്ചറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ലീല ടീച്ചർക്ക് വലിയ സന്തോഷമായി എന്നാണ് പറയുന്നത് അല്ലേ. നമ്മളൊരു സൃഷ്ടി കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടും. ഞാൻ അടുത്തത്, ശുഭദിനം. ഹലോ ഹീര, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. പാട്ടുകളും പോളി. എനിക്ക് കൊച്ചുമോളുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയപ്പോൾ, അതായത് SD ചെയ്ത് കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയപ്പോൾ സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് കൊച്ചുമോളുടെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നാരായണിയുടെ വീഡിയോസാണ്. അപ്പം തീർച്ചയായിട്ടും അത് സന്തോഷമാണ് അല്ലേ. നമ്മുടെ കൊച്ചുമക്കളുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റാന്ന് പറയുന്നതും സന്തോഷമാണ്. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് കവിത ചേച്ചി ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ കവിത ചേച്ചി, താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്ത ആള് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇതാരാ നോക്കട്ടെ. കുഞ്ഞു സന്തോഷങ്ങളാണ് ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്നത്. ചെറുതെങ്കിലും അർത്ഥവത്തായ അത്തരം നിമിഷങ്ങളെ ചേർത്ത് പിടിക്കാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഏവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നെന്ന് ലതീഷ് കുന്നുമ്മൽ ആലപ്പടമ്പ പയ്യന്നൂർ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ ലതീഷ് ഏട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒത്തിരി പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നത്തെ എന്റെ സന്തോഷം ഇതാണ് കേട്ടോ. എന്നെ ഇങ്ങനെ വിളിക്കുകയും എനിക്ക് മെസ്സേജൊക്കെ അയക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറച്ച് സമയം മാറ്റി വെച്ച് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ അഹലിക്ക് വേണ്ടി വിളിക്കുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്, വലിയൊരു താങ്ക് യു പറഞ്ഞിട്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് പടി ഇറങ്ങുന്നത്. നല്ലൊരു പാട്ട് ഇതേ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് ടൈനി മൊമെന്റ്സ് ഓഫ് ഹാപ്പിനെസ് സംഭവിക്കുന്നുണ്ട്. അതിനെയൊക്കെ എംബ്രേസ് ചെയ്ത് അതിനോടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ജീവിക്കാനുള്ള ഒരു ലൈഫ് ഡയറക്ഷനാണ് നമുക്ക് വേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രം ബൈ ബൈ പറയുന്നത് ആർജി ഹീരയാണ് ഫ്രം അഹല്യ FM. നല്ലൊരു പാട്ട്, വേങ്കൈ എന്ന സിനിമയിൽ കാർത്തിക് പാടിയിട്ടുള്ള കാലം കാത്താലേ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ കേട്ട് കേട്ട് കൂട്ടുകൂടി ഇങ്ങോട്ട് പോന്നോളൂ. ബബായ്, ടേക്ക് കെയർ. നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നത് ആർജി ഹീരയാണ്. ബബായ്, ടേക്ക് കെയർ.

കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം

0: നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെലലോയിഡിലേക്ക്. സെലലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മാത്രം മതി അവരുടെ ഉള്ളിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളും കുറ്റബോധവും പുറത്തെടുക്കാൻ. അങ്ങനെ സാധിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാളുകളും മാന്ത്രികക്കോലുകളുമല്ല, മറിച്ച് സത്യവും ധാർമ്മികതയും ആയുധമാക്കിയ, അനീതിക്കെതിരെ പോരാടിയ ദീന എന്ന പെൺകുട്ടിയുടെ കഥ. ദി ഷേമേഴ്സ് ഡോട്ടർ. യെസ്, സെലലോയിഡിലെ ഇന്നത്തെ കഥ വിശേഷം. കഥയിലേക്ക് പോയാലോ? ഒരു മാന്ത്രിക സാമ്രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമം, അവിടെയാണ് ദീന എന്ന കൊച്ചു പെൺകുട്ടി ജീവിച്ചിരുന്നത്. ദീനയ്ക്ക് ഗ്രാമത്തിൽ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. അതായത്, അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ വേണ്ടി എല്ലാവർക്കും ഭയമായിരുന്നു. തന്റെ അമ്മയിൽ നിന്ന് അവൾക്കൊരു അപൂർവമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു, ക്ഷേമർ. ആരെങ്കിലും അവളുടെ കണ്ണിലേക്ക് നോക്കിയാലുണ്ടല്ലോ, അവർ ജീവിതത്തിൽ ചെയ്ത സകല പാപങ്ങളും കുറ്റബോധമായിട്ട് അവരുടെ മനസ്സിനെ ഇങ്ങനെ വേട്ടയാടും. ദീനയ്ക്കതൊരു ശാപമായിട്ടായിരുന്നു ആ ഒരു കഴിവിനെ തോന്നിയിരുന്നേ. അങ്ങനെ ദേ ഒരു രാത്രി പെട്ടെന്ന് ദുനാർക്ക് കൊട്ടാരത്തിൽ മഹാദുരന്തം സംഭവിക്കുകയാണ്. അതായത്, ആ കൊട്ടാരത്തിൽ രാജാവും രാജ്ഞിയും ക്രൂരമായി വധിക്കപ്പെട്ടു. അതിനുശേഷം ആ ഒരു കൊട്ടാരത്തിലെ ആളുകളെല്ലാം നോക്കുന്ന സമയത്ത് ചോരപുരണ്ട കത്തിയുമായി കിരീടാവകാശിയായ നിക്കോഡേമസ്, അതായത് നിക്കോ എന്ന മൂത്ത രാജകുമാരനെ പിടിക്കുകയാണ്. നിക്കോ താൻ നിരപരാധിയാണെന്ന് വാദിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വാദമൊന്നും ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല. ഒടുവിൽ സത്യം കണ്ടെത്താൻ വേണ്ടി അധികാരികൾ ദീനയുടെ അമ്മയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. ആ ഒരു സമയം ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയിരുന്നത് നിക്കോയുടെ അനിയനായിട്ടുണ്ടായിരുന്ന, അതായത് രാജാവിന്റെ 2-ാമത്തെ മകനായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സത്യം കണ്ടെത്താൻ വേണ്ടി ദീനയുടെ അമ്മയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്താണ്. കൊട്ടാരത്തിൽ ഇരുണ്ട തടവറയിൽ വെച്ച് ദീനയുടെ അമ്മ നിക്കോയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഇല്ല, നിക്കോയുടെ കണ്ണുകളിൽ കുറ്റബോധത്തിന്റെ ഒരംശം പോലും ഇല്ലായിരുന്നു. നിക്കോ നിരപരാധിയാണെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്നാൽ കൊട്ടാരത്തിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ക്രൂരനും അധികാരമോഹിയുമായിരുന്ന ഡ്രാർക്കൻ പ്രഭു, അതായത് നിക്കോയുടെ അനിയൻ, നിക്കോയെ കുറ്റക്കാരനായി പ്രഖ്യാപിക്കാനായിട്ട് അമ്മയോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സത്യസന്ധയായ അമ്മ ഒരു നിരപരാധിയെ ചതിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. ഇതോടെ കോപാകുലനായ ഡ്രാർക്കൻ പ്രഭു അമ്മയെ രാജ്യദ്രോഹിയെ ചിത്രീകരിച്ച് തടവറയിലാക്കാണ്. അമ്മയ്ക്ക് ദീനയുടെ സഹായം ആവശ്യമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഡ്രാർക്കൻ ദീനയെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്താണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് തുടർന്ന് കേൾക്കാം. സെലലോയിഡ് ലവ് ട്രീ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid and previous Rodakal Kitunda Erikina, the only Rahal FM 90.4. Celluloid by Cinema Vishisham Panguakan Kuru indicates me, RJ Ailia. Kada Pudadina. അങ്ങനെ കൊട്ടാരത്തിലെത്തിയ ദീനയ്ക്ക് മുന്നിൽ ഡാർക്കൻ ഒരു തന്ത്രമനയാണ്. അമ്മയെ രക്ഷിക്കണമെങ്കിൽ നിക്കോ കുറ്റക്കാരനാണെന്ന് പറയണമെന്ന്. അവൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്താണ്. എന്നാൽ ദീന നേരെ ഡാർക്കന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. ആ നിമിഷം ഡാർക്കന്റെ സൂത്രശാലിയായ മനസ്സും അവന്റെ കള്ളത്തരവും ദീന തന്റെ ക്ഷമർ കഴിവിലൂടെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ തന്റെ അമ്മ തടവറയിലാണെന്നും അഴിമതിക്കാരായ അധികാരികൾ തന്നെ ചതിക്കുകയാണെന്നും അവൾ മനസ്സിലാക്കാണ്. അവിടെ നിന്ന് ഒരു നിമിഷം പോലും അവൾ പാഴാക്കാതെ കൊട്ടാരത്തിലെ കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് ദീന ഡുനാർക്ക് നഗരത്തിലെ തെരുവുകളിലേക്ക് അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവൾ കുറേ ദിവസം ആ ഒരു നഗരത്തിൽ ഒളിവിൽ കഴിയുകയാണ്. അവിടെ വെച്ച് രക്ഷപ്പെട്ട നിക്കോ രാജകുമാരനെയും അദ്ദേഹത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഏതാനും കാവൽക്കാരെയും കണ്ടെത്തുന്നുണ്ട്. പിന്നീട് തടവറയിലുള്ള അമ്മയെ രക്ഷിക്കാനും നിക്കോയുടെ പേര് കളങ്കരഹിതമാക്കാനും അവർ ഒരുമിച്ച് പദ്ധതി വെക്കുകയാണ്. അതിനുശേഷം രാജകുടുംബത്തെ കൊന്ന് നിക്കോയുടെ തലയിൽ കെട്ടിവെച്ചതും സിംഹാസനം തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതും ഡാർക്കൻ പ്രഭുവും കൂട്ടാളികളുമാണെന്ന് അവർ തെളിവുകൾ സഹിതം തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് സംഭവിക്കുന്നത്, ഈ അധികാരം മോഹിയായ ഈ ഒരു മകൻ രക്ഷപ്പെട്ടു പോയിട്ടുള്ള തന്റെ ജ്യേഷ്ഠനെയും ഒപ്പം തന്നെ ദീനയെയും കണ്ടുപിടിക്കാൻ വേണ്ടി നാട്ടിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അതായത് ഇവരെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നവർക്ക് ഒരുപാട് പാരിതോഷികങ്ങൾ നൽകാം എന്നൊരു കാര്യം. അങ്ങനെ ഈ ഒരു പട്ടാള സംഘം മുഴുവൻ ഇവരെ തേടി നടക്കാനട്ടോ. പക്ഷെ ആ ഒരു അന്വേഷണത്തിലൊന്നും ഇവരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അവസാനം ആ ഒരു നാട്ടിലെ ഒരു വീട് മാത്രം അവശേഷിക്കുകയാണ്. അതായത് അതൊരു സയന്റിസ്റ്റിന്റെ വീടായിരുന്നു കേട്ടോ. ആ ഒരു സയന്റിസ്റ്റിന്റെ വീട്ടിൽ കൂടി ഇവർ പരിശോധിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ആ ഒരു പരിശോധനയിൽ അവിടെ അവരെ കണ്ടുപിടിക്കാനായിട്ട് ഇവർ സാധിക്കുന്നില്ല. അവസാനം ഈ ഇളയ മകനായിട്ടുള്ള ഡാക്കൻ ഒരു ഉത്തരവിറക്കാണ് ആ ഒരു വീടിനെ കത്തിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു വീടിനെ അവർ ചുട്ട് ചാമ്പലാക്കാണ്. പക്ഷേ നമ്മുടെ ദീനയും നിക്കോയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും രണ്ട് ദിശയിലേക്കാണ് രക്ഷപ്പെട്ടു പോയത്. അങ്ങനെ ദീന വിചാരിക്കുന്നുണ്ട് ഈ ഒരു രാജാവ് മരിച്ചുപോയി, പക്ഷെ തന്റെ അമ്മ ഇപ്പോഴും ആ കൊട്ടാരത്തിലാണ്, അവരെ രക്ഷിക്കണമെന്നൊരു കാര്യം. അങ്ങനെ ദീന ഇവരെല്ലാം കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ആ രക്ഷപ്പെടുന്നതിനൊടുവിൽ അവൾക്കൊരു ഫ്രണ്ടിനെ കിട്ടുന്നുണ്ട്, റോസ്. യെസ്, അതിന് റോസും ഇവളെ പോലെ തന്നെ ആ ഒരു വഴിയോരത്ത് ഈ ഫുഡിനൊക്കെ വേണ്ടി ഇങ്ങനെ യാചിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണക്ഷൻ ആവാണ്, നല്ല ഫ്രണ്ട്സ് ആവാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ആ കൊട്ടാരത്തിലേക്ക് പോവാം എന്നൊരു കാര്യം തീരുമാനിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ദീന എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തത്തിൽ ഒരു മേക്ക് ഓവർ നടത്തുന്നുണ്ട്. അവളുടെ ഹെയറൊക്കെ കട്ട് ചെയ്ത് ഒരു ആൺവേഷത്തിലാണ് കൊട്ടാരത്തിലേക്ക് പോകുന്നത്. പക്ഷേ ആ ഒരു ആൺവേഷത്തിന്റെ ആ ഒരു ബലം അധികം കിട്ടിയില്ല എന്നുള്ളതാണ്. കാരണം എന്താ, അവൾ ഒരു സ്ത്രീയാണെന്നുള്ള ഒരു കാര്യം ആ കൊട്ടാരത്തിൽ വെച്ച് പലരും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. ഓടി രക്ഷപ്പെടുന്ന ഒരു സമയത്ത് ആ കൊട്ടാരത്തിലെ സൈനികൻ ഇവരെ പിടികൂടുന്നുണ്ട്. ആ നിമിഷം ഡാർക്ക് പറയുന്നുണ്ട്, ഇവളെ കൊന്നു കളഞ്ഞേക്ക്, ഡ്രാഗൺസിന് തിന്നാൻ കൊടുത്തേക്കെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സൈനികൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, താങ്കളിപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ താങ്കൾ ഒരു ക്രൂരനായിട്ട് മാറും, അതുകൊണ്ട് അങ്ങനെ വേണ്ട, ഞാൻ ഇവളെ ദൂരെ കാട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ വെച്ച് കൊന്നോളാം എന്ന് പറഞ്ഞ് ഈ സൈനികൻ ഇവരെയും കൂട്ടി പോവാണ് കേട്ടോ. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, ഈ സൈനികൻ ഇവരെ കൊല്ലില്ല, പകരം രക്ഷപ്പെടാനായിട്ട് അവസരം കൊടുക്കുകയാണ്. പിന്നീട് ഈ സൈനികനോട് ഇവർ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കട്ടെ, അമ്മയെ രക്ഷിക്കണം, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം പറയുകയും പിന്നീട് ആ സത്യമൊക്കെ ഈ സൈനികനോട് പറയുന്നുണ്ട്. അങ്ങനെ ഈ സൈനികനും ഇവരെ കൂടെ ചേർന്ന് ഈ അമ്മയെ രക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം എന്ന കാര്യം പറയാണ്. അങ്ങനെ അവർ വീണ്ടും ആ ഒരു കൊട്ടാരത്തിലേക്ക് വീണ്ടും പോവാൻ പോവാണ്. പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നത് തുടർന്ന് കേൾക്കാം. ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് കേട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. കഥ തുടരുന്നു. അങ്ങനെ നഗരത്തിൽ ഒളിവിൽ കഴിഞ്ഞ ദീന അവിടെ വെച്ച് രക്ഷപ്പെട്ട നിക്കോ രാജകുമാരനെയും അദ്ദേഹത്തോടെ വിശ്വസ്തത പുലർത്തുന്ന ഈതാനം കാവൽക്കാരെയും കണ്ടെത്താണ്. അങ്ങനെ തടവറയിലുള്ള അമ്മയെ രക്ഷിക്കാനും നിക്കോയുടെ പേര് കളങ്കരഹിതമാക്കാനും അവർ ഒരുമിച്ച് പദ്ധതിയിടാണ്. രാജകുടുംബത്തെ കൊന്ന് നിക്കോയുടെ തലയിൽ കെട്ടിവെച്ചതും സിംഹാസനം തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതും ഡാർക്കൻ പ്രഭുവും കൂട്ടാളികളുമാണെന്ന് അവർ തെളിവുകൾ സഹിതം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഡാർക്കൻ രാജാവായി കിരീടധാരണം നടത്താൻ പ്ലാൻ ചെയ്ത ആ നിർണായക ദിവസം ജനങ്ങൾ തടിച്ചുകൂടിയ സഭയിലേക്ക് ദീനയും നിക്കോയും വിശ്വസ്തരും ഇടിച്ചെത്താണ്. നിക്കോ താൻ നിരപരാധിയാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ കോപാകുലനായ ഡാർക്കൻ പ്രഭു അവരെ വധിക്കാനായിട്ടാണ് ഉത്തരവിടുന്നത്. എന്നാൽ ദീന എന്തെയാണ് ഒട്ടും തന്നെ ഭയക്കുന്നില്ല. കാരണം എന്താ, അവൾ നേരെ ഡാർക്കന്റെയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന യഥാർത്ഥ ചതിയന്മാരുടെ മുന്നിലേക്ക് നടന്നു ചെല്ലാണ്. ദീന തന്റെ മൂർച്ചയുള്ള സത്യസന്ധമായ ഷമർനോട്ടം ഡാർക്കന്റെയും കൂട്ടാളികളുടെയും കണ്ണുകളിലേക്ക് അങ്ങ് പായിക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ നോക്കിയ നിമിഷം ഡാർക്കനും ചതിയന്മാർക്കും തങ്ങൾ ചെയ്ത ക്രൂരതകളെ കുറിച്ച് കടുത്ത കുറ്റബോധവും നാണക്കേടും അനുഭവപ്പെടാതെ തുടങ്ങുകയാണ്. അങ്ങനെ അവരുടെ ആത്മവിശ്വാസം തകർന്നു വീഴുന്നുണ്ട്. എന്നാൽ ഡാർക്കനെ അവൾക്ക് അവളുടെ കഴിവിൽ ആദ്യം ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾ അത്രയും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. പക്ഷേ അയാളുടെ കൂടെയുള്ള ബാക്കി എല്ലാവരെയും നമ്മുടെ ദീന അവളുടെ വരുതിയിലേക്ക് ആക്കുന്നുണ്ട്. പിന്നീട് ഡാർക്കനും അവരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ജനമധ്യത്തിൽ വെച്ച് അവരുടെ ചതിയും കൊലപാതകങ്ങളും ഓരോന്നോരോന്നായി പുറത്തേക്ക് വരാണ്. രാജ്യത്തിന് മേലുള്ള ഡാർക്കന്റെ പിടി എന്നേക്കുമായിട്ട് അവിടെ തകർന്നു വീഴാണ്. ഒടുവിൽ ദീന തന്റെ അമ്മയെ തടവറയിൽ നിന്ന് സുരക്ഷിതമായിട്ട് മോചിപ്പിക്കുന്നുണ്ട്. കു രാജകുമാരന്റെ നിരപരാധിത്വം തെളിയുകയും രാജ്യം വീണ്ടും സമാധാനത്തിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്തിയ തന്റെ കണ്ണുകളിലെ കഴിവ് ഒരു ശാപമല്ല, മറിച്ച് തിന്മയ്ക്കും അഴിമതിക്കുമെതിരെ പോരാടാനുള്ള ഏറ്റവും വലിയ മാന്ത്രിക ആയുധമാണെന്ന് ദീന തിരിച്ചറിയുന്നുണ്ട്. വാളുകൾ കൊണ്ടല്ല, സത്യവും മനഃശാസ്ത്രപരമായ കരുത്തും കൊണ്ട് വിജയം നേടിയ ദി ഷമേഴ്സ് ഡോട്ടർ ആ ഒരു കഥ ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു മൂവി തന്നെയാണ് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് നോക്കണം. അങ്ങനെ ഇന്നത്തെ സെല്ലുലോയിഡിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലുലോയിഡുമായിട്ട് മറ്റൊരു സിനിമ വിശേഷവുമായിട്ട് ഞാൻ വരും. അതുവരെയും 90.4 KTK കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50+ പ്രമുഖർ, 1000+ ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
3: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50+ പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
5: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
6: എന്നാ പിന്നെ ഇനി ധൈര്യമായിട്ട് ട്രെയിനിങ് ബുക്ക് ചെയ്തേക്കാം. നമ്മള് തമാശക്കി പറയാറുള്ള ഒരു ഡയലോഗ് ഇല്ലേ, ഇതിനും മാത്രം ആളുണ്ടോ, എന്നാ പിന്നെ നീ ആ ട്രെയിനിങ് തന്നെ ബുക്ക് ചെയ്തേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാറില്ലേ. സത്യമാണ്, കാശും ആവശ്യവും ഉണ്ടെങ്കിൽ KSRTC ബസ്സോ കല്യാണ വണ്ടിയോ ഒക്കെ വിളിക്കുന്നത് പോലെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ട്രെയിൻ മൊത്തമായോ അല്ലെങ്കിൽ കുറച്ച് കോച്ചസ് മാത്രമായോ സ്വന്തമായി ബുക്ക് ചെയ്യാം. എന്റെ അമ്മേ, ഈ വാർത്ത, ഈ വിശേഷം നിങ്ങൾ മുന്നേ കേട്ടിരുന്നോ? ട്രെയിനൊക്കെ മൊത്തമായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് ഈ ഒരു സംഭവം കേട്ടപ്പോഴത്തേക്കും. എന്തായാലും കാലിഡോസ്കോപ്പിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കൂടെ ഞാൻ അഭിരാമി എത്തിയിട്ടുണ്ട് കൃത്യം ടൈമില്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് സാധാരണ ബസ് ബുക്ക് ചെയ്യും അല്ലെ, കല്യാണ വണ്ടിയൊക്കെ വിളിക്കും, ഒരു ബസ് ഫുള്ളായിട്ട് ബുക്ക് ചെയ്യും. അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യണ പോലെ നമുക്ക് ട്രെയിനൊക്കെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചില്ലറ പണിയൊന്നുമല്ല. എന്നാൽ ഇനി തൊട്ട് അങ്ങനെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. വർഷങ്ങളായിട്ട് നിലവിലുള്ള എന്നാൽ അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണ് ഫുൾ താരിഫ് റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. FTR എന്നാണ് അതിന് പറയണേ. ഈ പ്ലാനിലൂടെ റെയിൽവേ ഒരു ആഡംബര സൗകര്യം എല്ലാവർക്കും ഒരുക്കുകയാണ്. സാധാരണ ട്രെയിനിൽ പാട്ട് പാടുമ്പോഴും ചീട്ട് കളിക്കാനൊക്കെ നോക്കുന്ന സമയത്ത് അടുത്ത സീറ്റിലെ അമ്മാവന്മാരും എന്ന് മൂളുന്നത് കണ്ട് നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് പേടിക്കേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ അവരായിട്ടൊന്ന് കൊമ്പ് കോർക്കേണ്ടി വരാറുണ്ട്. എന്നാൽ ട്രെയിൻ മുഴുവൻ നമ്മുടെ ആളുകളായതുകൊണ്ട്, കാരണം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തല്ലോ, അങ്ങനെ ആയതുകൊണ്ട് S1 മുതൽ S5 വരെയുള്ള കോച്ചുകളിൽ പാട്ടും പാടിയും ഡാൻസ് കളിച്ചും തകർക്കാം. TTR വന്നാൽ പോലും വേണമെങ്കിൽ ഒരു കഷ്ണം അലുവ് എടുത്ത് നമുക്ക് കൊടുക്കാം. അങ്ങനെ ട്രെയിൻ ബുക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, അതാണ് FTR എന്ന് പറയുന്നത്. തമാശയൊക്കെ മാറ്റിവെച്ചിട്ട് പറഞ്ഞാലേ, കോർപ്പറേറ്റ് കമ്പനികൾക്കും തീർത്ഥാടക സംഘങ്ങൾക്കും വലിയ ടൂർ പാക്കേജസ് ഒക്കെ, അല്ലെങ്കിൽ വലിയ ടൂറ് പോകുന്ന ആളുകൾക്കൊക്കെ വലിയ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്, ഉപദ്രവമല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് ഈ ട്രെയിനിലെ അധികം ആർക്കും അറിയാത്ത ഫുൾ താരിഫ് റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ. ഒരു ട്രെയിൻ എങ്ങോട്ട് മൊത്തത്തിൽ ബുക്ക് ചെയ്യാം? ഇനി എങ്ങനെ ബുക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ, IRCTCയുടെ FTR എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ത്രൂ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ചീഫ് കൊമേഴ്സ്യൽ മാനേജർക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലും നമുക്കിങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും. ചുരുങ്ങിയത് 7 ബോഗികൾ മുതൽ ഒരു 26 ബോഗികൾ വരെയുള്ള ഒരു മുഴുവൻ ട്രെയിൻ തന്നെ ആവശ്യപ്പെടാം. സാധാരണ ടിക്കറ്റ് നിരക്കിനേക്കാൾ അല്പം കൂടിയ സർവീസ് ചാർജും ഒപ്പം ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നൽകേണ്ടി വരും. കാരണം നമ്മളൊരു ട്രെയിൻ മുഴുവനായിട്ട് ബുക്ക് ചെയ്യല്ലേ, യാത്രയ്ക്ക് ശേഷം ഈ ഒരു തുക റെയിൽവേ തിരികെ നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ FTRനെ കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ അറിയാമോ, അതോ ഇപ്പം ഞാൻ പറയുമ്പോഴാണോ അറിയുന്നത് എന്നൊന്ന് എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടേക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ഇതാഹലിയ FM 90.4 കലിഡോസ്കോപ്പ് ആണ്, കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ വന്ന് വന്നൊരു ഫുട്ബോൾ ലോകകപ്പ് അങ്ങ് കഴിഞ്ഞ് അതിന്റെ ഒരു ക്ഷീണം മാറിയിട്ടില്ല. എന്നാലും 2030 ഇനി നെക്സ്റ്റ് ഫുട്ബോൾ മത്സരം വരാം അല്ലെ. 4 കൂടുമ്പോഴാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ 2030 ഫുട്ബോൾ ലോകകപ്പിന് 100 ഹാപ്പി 100th ബർത്ത്ഡേ. മൊറോക്കോയും സ്പെയിനും പോർച്ചുഗലും അർജന്റീനയും പറഗ്വേയും യുറഗ്വേയും ഒക്കെ അങ്ങനെ ആകെ മൊത്തം ലോകം മുഴുവൻ പന്തുകളിയുടെ ലഹരിയിലാവാനായിട്ട് പോവാണ് 2030. അങ്ങനെ ആവുമ്പോഴത്തേക്കും ഈ പറഞ്ഞ സ്ഥലങ്ങളായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്, ഈ പറഞ്ഞ സ്ഥലങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടത്തുക. മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ, അർജന്റീന, പറഗ്വേ, യുറഗ്വേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് 2030 എന്നൊരു അശരീരി കേട്ടു. അതിപ്പോൾ നമ്മൾ മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് അവിടെയൊക്കെ പോയി കളി കാണാൻ പൂതി തോന്നിക്കഴിഞ്ഞാൽ ഒരു തകർപ്പൻ ഇൻഫർമേഷൻ ഞാൻ തരാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സ്പെയിനിലേക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലൈറ്റ് കിട്ടുന്നത് മുംബൈയിൽ നിന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ കാണിക്കുന്നത് 66,000. അപ്പോൾ പിന്നെ ഇപ്പോഴേ ഒരു കുടുക്ക കുത്തിപ്പൊട്ടിച്ച് പൈസ മാറ്റി വെച്ച് തുടങ്ങിയാൽ 2030 റൊണാൾഡോയുടെയും മെസ്സിയുടെയും ഒക്കെ നാട്ടിൽ പോയി കളി കണ്ടിട്ട് വരാം. അത്രയും ഡീപ്പർ ഫാനാണ് നിങ്ങളെങ്കിൽ ദിവസം 100 മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലോകകപ്പ് നേരിട്ട് കാണാൻ പറ്റും. ഫുട്ബോൾ പ്രേമികളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരിക്കുമല്ലോ ലോകകപ്പ് മത്സരം ആ സ്റ്റേഡിയത്തിൽ ഇരുന്ന് നേരിട്ട് കാണുക എന്നുള്ളത്. എന്നാലും ലക്ഷ്യങ്ങൾ ചെലവ് വരുന്ന യാത്ര ആലോചിക്കുന്ന സമയത്താണ് നമുക്കൊരു പ്രശ്നം അല്ലെ. സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ പോലും ആകില്ലല്ലോ എന്നൊരു ചിന്തയുണ്ടാവും. ആ ചിന്തയൊന്നും വേണ്ട. ഈ പറഞ്ഞ പോലെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ, ഇത്തിരി സമ്പാദ്യശീലം ഉണ്ടെങ്കിൽ അടുത്ത ലോകകപ്പ് വേദിയിലെത്താം. 2030 ഒരുപാട് സ്ഥലങ്ങളിൽ ഫിഫ വേൾഡ് കപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഫ്ലൈറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് പൈസ ലാഭിക്കാൻ നമ്മൾ മുംബൈ വഴി സ്പെയിനിലേക്ക് റൂട്ട് നോക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ചില റൂട്ടുകളുണ്ടല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന ചില റൂട്ടുകൾ. നമ്മുടെ നാട്ടിലെ വലിയ പാതാളക്കുഴികളും ചില കുണ്ടു റോഡുകളും ഒക്കെയുണ്ട്, പ്രസിദ്ധമായ ചില റോഡുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: 66,000 രൂപയ്ക്ക് സ്പെയിനിൽ പോയി വരാമെന്ന് കേട്ട് നമ്മൾ ഞെട്ടിയെങ്കിൽ അതിലും വലിയ ഞെട്ടലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലൂടെ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഒരു നടുവ്, ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇത് എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ഈ കുണ്ടും കുഴിയും അപകടങ്ങൾ പിടിച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, റോഡുകളുണ്ട് പലയിടത്തും. ഈ കുഴികളെയും കുടുക്കുകളെയും കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ മൂട് പോകും. പക്ഷേ മഴക്കാലം വരുന്ന സമയത്ത് നമ്മൾ ഇതിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ കാറിലാണ്

ഇത് അടുത്തൊരു സൂപ്പർ ഹിറ്റ് ഗാനത്തിലേക്ക് നമുക്ക് പോവാം. പാട്ട് കേട്ട് മൂഡ് മാറ്റിയിട്ട് വരൂ, എന്നിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം. ഡോണ്ട് ഗോ എനിവെയർ, കേട്ടുകൊണ്ടേയിരിക്കൂ കലഡോസ്കോപ്പ്. കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വൗ, പാട്ടൊക്കെ കേട്ട് മൂടാകെ ഫ്രഷ് ആയിട്ട് നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ്. എങ്കിൽ നമ്മുടെ കൊച്ചിയെ കുറിച്ചും നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിനെ കുറിച്ചും കേട്ടാൽ ഒന്നുകൂടെ ഫ്രഷ് ആകും. എന്താ കാര്യം എന്ന് പറയട്ടെ, നമ്മുടെ കൊച്ചി എയർപോർട്ട് ഇതാ അടുത്തൊരു ചരിത്രം കുറിക്കാനായിട്ട് പോവാണ്. ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളമായി മാറുകയാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. യേ! അതും ഒന്നൊന്നര ടൈപ്പ് ഹൈഡ്രജൻ, ഗ്രീൻ ഹൈഡ്രജൻ. സംഭവം എന്താന്ന് വെച്ചാൽ, വെള്ളത്തിൽ നിന്ന് ഇലക്ട്രോളിസിസ് വഴി ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാം. അതിനുള്ള കറന്റ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിന്റെ പ്രശസ്തമായ സൗരോർജ പ്ലാന്റിൽ നിന്ന് തന്നെ കിട്ടും. ഭൂമിയും വെള്ളവും കറന്റും സിയാൽ തരുമ്പോൾ, അതായത് എയർപോർട്ട് തരുമ്പോൾ, ബാക്കി സാങ്കേതിക വിദ്യയും പ്ലാന്റും ഒക്കെ സെറ്റ് ചെയ്യുന്നത് ബി പി സി എല്ലാണ്. ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ, സാധാരണ വണ്ടികൾ കരിമ്പുക പുറത്തുവിട്ട് അന്തരീക്ഷം മലിനമാക്കുന്ന സമയത്ത് ഈ ഗ്രീൻ ഹൈഡ്രജൻ വണ്ടികളിൽ നിന്ന് പുറത്തു വരുന്നത് വെറും നീരാവി മാത്രമായിരിക്കും. അതായത് വണ്ടി ഓടുമ്പോൾ പുകയ്ക്ക് പകരം പ്യുവർ ആവി. അപ്പോൾ ഫ്യൂച്ചറൊക്കെ എന്താ, നമ്മുടെ കൊച്ചിയിൽ പുകയില്ലാതെ നീരാവി വർത്തി മാസ് കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഈ ഗ്രീൻ എനർജി പോലെ തന്നെ നമ്മുടെ മനസ്സിന് നല്ല പ്യുവർ എനർജി തരുന്ന ഒരു കിടിലൻ സോങ് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടക്കുന്നത് വെറും ഒരു എക്സ്പെരിമെന്റ് അല്ല കേട്ടോ. വണ്ടികൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള 1.5 ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ സിയാലിൽ ഉദ്ഘാടനത്തിനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. വെറുതെ ഒരു സ്റ്റേഷൻ എന്ന് കരുതി തള്ളിക്കളയില്. സ്വന്തമായി ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷനുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമായിട്ട് മാറാൻ പോവാണ് കൊച്ചിൻ എയർപോർട്ട്. തുക കേട്ടാൽ ഞെട്ടരുത്, ഏതാണ്ട് 30 കോടി രൂപ മുതൽ മുടക്കിലാണ്. BPCL സാങ്കേതിക പങ്കാളിത്തത്തോടുകൂടി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്രവർത്തിക്കാനുള്ള ലൈസൻസും പെർമിഷനും ഒക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ ഡേറ്റ് കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ റിബൺ മുറിച്ച് സംഭവം അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യും. സമീപ ഭാവിയിൽ, അതായത് ഫ്യൂച്ചറിൽ, നിരത്തിലിറങ്ങാൻ പോകുന്ന ഹൈഡ്രജൻ വണ്ടികളുടെ ഒഴുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്ലാനാണ് കൊച്ചിൻ എയർപോർട്ടുകാർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു ദീർഘവീക്ഷണമാണല്ലേ, അതിന് നമ്മളൊരു വലിയ കൈയ്യടി തന്നെ കൊടുക്കണം. ഫ്യൂച്ചറിലേക്ക് നോക്കി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇത്രയും വലിയൊരു ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളും ഒട്ടും പിന്നിലാവാനായിട്ട് പാടില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ വൃത്താന്തങ്ങളൊക്കെ, നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ പറഞ്ഞു തരാൻ കാലിഡോസ്കോപ്പിൽ ഇത്രയും സമയം ഞാനുണ്ടായിരുന്നു. ഇന്നത്തെ കാലിഡോസ്കോപ്പിന്റെ ടൈം ദാ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. സമയം നോക്കുമ്പോൾ ഏകദേശം 11 മണിയോട് അടുക്കുന്ന ഈ ഒരു നേരത്ത് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ. കാരണം മണ്ണ് ജീവനുള്ളതാണ്. കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളുടെ താവളമാണ് മണ്ണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ അശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികളും അമിതമായ രാസവള പ്രയോഗങ്ങളും കാരണം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വലിയ തോതിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മണ്ണ് എങ്ങനെ ഫലഭൂയിഷ്ഠമാക്കാം, മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്ന പ്രധാന വില്ലന്മാർ ആരൊക്കെയാണ്, കളനാശിനികളുടെ ഉപയോഗം മണ്ണിനെ എങ്ങനെ നശിപ്പിക്കുന്നു, മണ്ണിൽ സൂര്യപ്രകാശം തട്ടേണ്ടതിന്റെ ശാസ്ത്രീയമായ ആവശ്യകത എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൂടെയുണ്ട് ഞാൻ സുനൽ. മണ്ണിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനും അത് ഫലഭൂയിഷ്ഠമാക്കാനും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആവശ്യത്തിന് ജൈവ വളങ്ങൾ ചേർക്കുക എന്നതാണ്. ഉണങ്ങിയ ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, കമ്പോസ്റ്റ് എന്നിവ മണ്ണിലെ ജൈവാംശം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ജൈവ വളങ്ങൾ മണ്ണിലെ ഘടന മെച്ചപ്പെടുത്തുകയും ജലസംഭരണ ശേഷി കൂട്ടുകയും ചെയ്യുന്നു. ഇത് ചെടികളുടെ വേരുകൾക്ക് ആവശ്യത്തിന് വായുസഞ്ചാരവും ഈർപ്പവും നൽകും. മണ്ണിരകളുടെയും മറ്റ് ഉപകാരികളായ ജീവികളുടെയും എണ്ണം കൂട്ടാനായിട്ട് ജൈവവള പ്രയോഗം അനിവാര്യമാണ്. പച്ചില വളങ്ങളായ ശീമക്കൊന്ന, ചണമ്പ്, വൻപയർ എന്നിവ മണ്ണിൽ ചേർത്ത് കിളയ്ക്കുന്നത് നൈട്രജന്റെ അളവ് സ്വാഭാവികമായിട്ട് കൂട്ടും. കിച്ചൺ വേസ്റ്റുകളിൽ നിന്ന് നിർമ്മിക്കുന്ന ജൈവ കമ്പോസ്റ്റും വീട്ടുവളപ്പിലെ മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. മണ്ണിന്റെ ഫലഭൂയിഷ്ഠി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണെപ്പോഴും തുറസായി കിടക്കാനായിട്ട് അനുവദിക്കാതെ ഇലകളോ വൈക്കോലോ ഉപയോഗിച്ച് പുതയിടുന്നത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനുള്ള മികച്ചൊരു മാർഗമാണ്. ഇത് മണ്ണിലെ ഈർപ്പം ആവിയായി പോകാതെ സംരക്ഷിക്കുന്നു. കനത്ത മഴ പെയ്യുമ്പോൾ ഉപരിതലത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് ഒലിച്ചു പോകുന്നത് തടയാനായിട്ട് പുതയിടൽ വഴി സാധിക്കും. കൂടാതെ കാലക്രമേണ ഈ ഇലകൾ ചീഞ്ഞ് മണ്ണിൽ ലയിക്കുമ്പോൾ അത് മണ്ണിലെ ഹ്യൂമസ് അഥവാ ജൈവ കണങ്ങളുടെ അളവ് വലിയ തോതിൽ വർദ്ധിപ്പിക്കും. പുതയിടുന്നത് വഴി മണ്ണിലെ താപനില ഒരുപോലെ നിലനിൽക്കുകയും ഇത് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. തടങ്ങളിൽ അനാവശ്യമായി കളകൾ വളർന്ന് തടയാനും ഈ പ്രക്രിയ സഹായിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണിന്റെ ഫലഭൂഷ്ഠത എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. ഒരേ സ്ഥലത്ത് ഒരേ വിള തന്നെ തുടർച്ചയായിട്ട് കൃഷി ചെയ്യാതെ വിള പരിക്രമണം നടത്തുന്നത്, അതായത് ക്രോപ്പ് റൊട്ടേഷൻ നടത്തുന്നത്, മണ്ണിന്റെ ഉൽപാദനക്ഷമത കൂട്ടും. ഒരു സീസണിൽ പച്ചക്കറി നട്ടു കഴിഞ്ഞാൽ അടുത്ത തവണ അവിടെ പയറുവർഗ്ഗങ്ങൾ നടുന്നത് മണ്ണിലെ നൈട്രജൻ നിലനിർത്താനായിട്ട് സഹായിക്കും. പയറുചെടികളുടെ വേരുകളിലുള്ള റൈസോബിയം ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് കഴിവുള്ളവയാണ്. ഇത് മണ്ണിനെ സ്വാഭാവികമായി സമ്പുഷ്ടമാക്കുകയും അടുത്ത വിളയ്ക്കാവശ്യമായ പോഷകങ്ങൾ ഒരുക്കുകയും ചെയ്യും. കൂടാതെ മണ്ണിലെ ദോഷകരമായ ഫംഗസുകളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കാനായിട്ട് ട്രൈക്കോഡെർമ സ്യൂഡോമോണസ് തുടങ്ങിയ ജൈവമിശ്രിതങ്ങൾ ചേർക്കണം. ഇത് മണ്ണിലെ രോഗാണുക്കളെ നിയന്ത്രിച്ച് നിർത്തി ചെടികൾക്ക് മികച്ച പ്രതിരോധ ശേഷി നൽകും. ഇനി മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ്. ഇനി മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. നമ്മുടെ മണ്ണ് നശിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമിതമായ രാസവള പ്രയോഗമാണ്. ഉയർന്ന വിളവ് ലക്ഷ്യമിട്ട് അശാസ്ത്രീയമായി രാസവളങ്ങൾ ചേർക്കുമ്പോൾ മണ്ണിന്റെ സ്വാഭാവിക pH മൂല്യം വ്യതിചലിക്കുകയും മണ്ണ് അസിഡിക് ആവുകയും ചെയ്യും. മറ്റൊന്ന് കനത്ത വെള്ളക്കെട്ടാണ്. മണ്ണിൽ ദീർഘനേരം വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ വേരുകൾക്ക് ശ്വസിക്കാനായിട്ട് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരികയും മണ്ണിലെ ഉപകാരികളായ സൂക്ഷ്മാണുക്കൾ നശിക്കുകയും ചെയ്യും. ഇത് മണ്ണിനെ ചതുപ്പ് നിലമാക്കി മാറ്റും. മണ്ണൊലിപ്പാണ് മറ്റൊരു വില്ലൻ. മഴക്കാലത്ത് ചെരുവുകളിലുള്ള മണ്ണ് സംരക്ഷിക്കാതെ വിടുമ്പോൾ മേൽമണ്ണ് പൂർണ്ണമായിട്ടും ഒലിച്ചു പോകുന്നു. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും കെമിക്കൽ മാലിന്യങ്ങളും മണ്ണിലേക്ക് തള്ളുന്നതും മണ്ണിന്റെ ജീവനെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനി കളനാശിനിയുടെ ഉപയോഗം മണ്ണിനെ നശിപ്പിക്കുമോ ഇല്ലയോ എന്നറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. പല കർഷകരും ചോദിക്കുന്ന ചോദ്യമാണ് കളനാശിനികളുടെ ഉപയോഗം മണ്ണിനെ നശിപ്പിക്കുമോ എന്നത്. ഉത്തരം അതേ എന്ന് തന്നെയാണ്. എളുപ്പത്തിനു വേണ്ടി നമ്മൾ തളിക്കുന്ന കടുത്ത രാസ കീടനാശിനികൾ കളകളെ മാത്രമല്ല മണ്ണിന്റെ ജീവനെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. കളനാശിനികൾ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള കോടിക്കണക്കിന് ഉപകാരികളായ ബാക്ടീരിയകളെയും മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്ന മണ്ണിരകളെയും അവ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നു. ഇത് മണ്ണിനെ വെറും ഒരു ചത്ത മണ്ണാക്കി മാറ്റും. തുടർച്ചയായി കളനാശിനി പ്രയോഗം മണ്ണിന്റെ സ്വാഭാവിക ഘടനയെ തകർക്കുകയും മണ്ണ് കാടുപിടിച്ച് പാറ പോലെയാകാനായിട്ട് കാരണമാവുകയും ചെയ്യും. ഈ കെമിക്കലുകൾ മണ്ണിൽ ദീർഘനാൾ അവശേഷിക്കുന്നതുകൊണ്ട് ഭൂഗർഭജലം മലിനമാകാനും ഇത് കാരണമാകുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനി കളകളെ നിയന്ത്രിക്കാനുള്ള ബദൽ മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം മനോഹരമായ പാട്ടിനു ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ കളനാശിനിയുടെ കാര്യം പറഞ്ഞു, കളനാശിനി ഉപയോഗിക്കാൻ പാടില്ല, അത് മണ്ണിനെ ചത്ത മണ്ണാക്കി മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. ഇനി കളകളെ നിയന്ത്രിക്കാനായിട്ട് ബദൽ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഈ കളനാശിനികൾക്ക് പകരമായിട്ട് ജൈവശൈലിയിലുള്ള കള നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടത് മൺ സംരക്ഷണത്തിൽ അത്യാവശ്യമാണ്. കൈകൊണ്ട് കളകൾ പറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വീടറകൾ ഉപയോഗിച്ച് ചെത്തി മാറ്റുകയോ ചെയ്യുന്നത് മണ്ണിലെ വായു സഞ്ചാരം കൂട്ടും. പറിച്ചു മാറ്റുന്ന കളകൾ ഒരു കാരണവശാലും ദൂരെ കളയരുത്. അവ ചെടികളുടെ ചുവട്ടിൽ തന്നെ പുതയായിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങി നല്ലൊരു ജൈവവളമായിട്ട് മാറും. വൻപയർ പോലുള്ള മൂടി വിളകൾ വളർത്തുന്നത് കളകളെ സ്വാഭാവികമായിട്ട് തടയുകയും ചെയ്യും. പ്ലാസ്റ്റിക് മൾച്ചിംഗ് ഷീറ്റുകൾക്ക് പകരം ജൈവ പുതകൾ ഉപയോഗിക്കുന്നത് വഴി മണ്ണിലെ ഈർപ്പവും സൂക്ഷ്മാണുക്കളും സംരക്ഷിക്കപ്പെടും. കർഷകർ അധ്വാനം കുറയ്ക്കാനായിട്ട് കളനാശിനികളെ ആശ്രയിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ മണ്ണ് വരും തലമുറയ്ക്കായിട്ട് നിലനിൽക്കുകയുള്ളൂ. ഇനി മണ്ണിൽ സൂര്യപ്രകാശം കൊള്ളേണ്ടതിന്റെ ആവശ്യം എത്രത്തോളമാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മണ്ണിൽ സൂര്യപ്രകാശം കൊള്ളേണ്ടതിന്റെ ആവശ്യം എത്രത്തോളമാണെന്ന് പറയാം. കൃഷി ഇറക്കുന്നതിന് മുമ്പായിട്ട് മണ്ണിൽ നന്നായിട്ട് സൂര്യപ്രകാശം തട്ടേണ്ടത് ശാസ്ത്രീയമായി വളരെ നിർബന്ധമാണ്. ഇതിന് സോയിൽ സോളറൈസേഷൻ അഥവാ മണ്ണ് സൂര്യതാപമേൽപ്പിക്കൽ എന്നാണ് പറയുന്നത്. മണ്ണ് നന്നായി കിളച്ചിട്ട് വേണം വെയിൽ കൊള്ളിക്കാനായിട്ട്. കടുത്ത സൂര്യപ്രകാശം മണ്ണിൽ നേരിട്ട് തട്ടുമ്പോൾ മണ്ണിലെ അടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്ന ദോഷകരമായ കീടങ്ങളുടെ മുട്ടകൾ, രോഗമുണ്ടാക്കുന്ന ഫംഗസുകൾ, വിരകൾ എന്നിവ നശിച്ചു പോകുന്നു. മണ്ണിലെ രോഗാണുക്കളെ പ്രകൃതിദത്തമായിട്ട് അണുവിമുക്തമാക്കാനുള്ള വഴി കൂടിയാണ് ഇത്. കടുത്ത വെയിൽ കൊള്ളുന്നത് വഴി മണ്ണിലെ പോഷകങ്ങൾ ചെടികൾക്ക് വേഗത്തിൽ വലിച്ചെടുക്കാനായിട്ട് പാകത്തിലുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. പുതിയ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് കുറഞ്ഞത് 10 മുതൽ 15 ദിവസമെങ്കിലും മണ്ണ് വെയിൽ കൊള്ളിക്കാനായിട്ട് കർഷകർ ശ്രദ്ധിക്കണം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കേരളത്തിലെ മണ്ണില് പൊതുവെ അമ്ലത്വം, അതായത് അസിഡിറ്റി അഥവാ പുളിപ്പ് കൂടുതലാണ്. ഈ പുളിപ്പ് കൂടിക്കഴിഞ്ഞാൽ മണ്ണിൽ എത്ര വളം ചേർത്ത് കഴിഞ്ഞാലും ചെടികൾക്ക് അത് വലിച്ചെടുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് മണ്ണിൽ വെയിൽ കൊള്ളിച്ച ശേഷം കൃത്യമായി കുമ്മായമോ ഡോളോമൈറ്റോ ചേർക്കണം. കുമ്മായം ചേർക്കുന്നത് മണ്ണിന്റെ പി എച്ച് മൂല്യം ക്രമീകരിക്കാനായിട്ട് സഹായിക്കും. കൂടാതെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ജീവാമൃതം, പഞ്ചഗവ്യം, ഫിഷ് അമിനോ ആസിഡ് എന്നിവ മണ്ണിൽ ഒഴിക്കുന്നത് മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കോടിക്കണക്കിന് വർദ്ധിപ്പിക്കും. രാസവസ്തുക്കൾ പൂർണ്ണമായി ഒഴിവാക്കി പ്രകൃതിദത്തമായിട്ടുള്ള ഈ കൂട്ടുകൾ ഉപയോഗിച്ചാൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എന്നേക്കുമായിട്ട് നിലനിർത്താം. മണ്ണ് സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് വിഷമില്ലാത്ത നല്ല ആഹാരം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മണ്ണ് എന്ന് പറയുന്നത് വെറുമൊരു ചവിട്ടുപടി മാത്രമല്ല, അത് വരും തലമുറയുടെ ജീവന്റെ വിത്ത് കൂടിയാണ്. കളനാശിനികളും രാസവസ്തുക്കളും ഒഴിവാക്കി ജൈവവളങ്ങളും കൃത്യമായ സൂര്യപ്രകാശവും നൽകി നമ്മുടെ മണ്ണിനെ പൊന്നുപോലെ സംരക്ഷിക്കേണ്ടത് ഓരോ കർഷകന്റെയും കടമയാണ്. സുരക്ഷിതമായ മണ്ണിലൂടെ മാത്രമേ സമൃദ്ധമായ വിളവെടുപ്പ് നടത്താൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. വീണ്ടും അടുത്ത ദിവസം കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ആരാണ് എത്തിയിരിക്കുന്നത്? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആ ഇല്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഞാനേ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് കയറുന്നതിന് മുൻപായിട്ട് ഒന്ന് പുറത്തേക്ക് പോവാം, ഒന്ന് ഒന്ന് റെസ്റ്റ് റൂം വരെ പോവാന്ന് പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഡോറ് തുറന്ന് നോക്കിയതും പെട്ടെന്നൊരു മഴ കേട്ടോ, വളരെ പെട്ടെന്നൊരു മഴ. അത്രയും നേരം നല്ല വെയിലായിട്ട് നിന്നൊരു ക്ലൈമറ്റ്, എന്താ പറയാ, സഡൻ എന്ന് പറയില്ലേ, ഒറ്റയടിക്ക് ഒരു പെട്ടെന്നൊരു മഴ, പിന്നെ അത് പെട്ടെന്ന് പോവുകയും ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ നേരെ സുനിലിനോട് വന്നിട്ട് പറഞ്ഞു, സുനിൽ ഇത്രയും സമയം ഒരു മഴയില്ല, നല്ല വെയിലായിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി വന്നു, എഗെയിൻ ഞാനൊന്ന് പുറത്തേക്ക് വേണ്ടി പോയതാണ്, ഡോർ തുറന്നത് പെട്ടെന്നൊരു മഴയായിരുന്നു, ദെൻ പുറത്തെത്തി തിരിച്ചു വരുമ്പോഴേക്കും മഴയും പോയി നിന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ സുനിലിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്ത് സഡനായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നതല്ലേ, നമ്മൾ പോലും പ്രതീക്ഷിക്കില്ല ഒരു കാര്യം. അപ്പോൾ സുനിൽ എന്നോട് പറയാണ്, യെസ് ആയില്ല, അത് കറക്റ്റാണ്, നമ്മുടെ ലൈഫ് അങ്ങനെയാണ്, നമുക്ക് ഓരോ കാര്യവും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, സഡനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും, അതാണ് ജീവിതം, അതാണ് അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞു. ആ ഒരു കാര്യം കേട്ടുകൊണ്ടാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഞാൻ ഇങ്ങനെ വന്നേ. അപ്പോൾ ഞാനും ആലോചിച്ചു, ശരിയാണ്, നമ്മുടെ ലൈഫിൽ നടക്കുന്ന നെക്സ്റ്റ് സെക്കൻഡിൽ നടക്കാൻ പോകുന്നൊരു കാര്യത്തെ കുറിച്ച് പോലും ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ല അല്ലേ, ഒന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ലൈഫ്. നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും, പ്ലാൻ ചെയ്യും ഒക്കെ ഉണ്ട്, എന്നാൽ പോലും നമ്മൾ പറയാറില്ലേ വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്ന പോലെ തന്നെയാണ് പല കാര്യങ്ങളും സഡൻ ആയിട്ടാണ് ലൈഫിൽ സംഭവിക്കാറ്. അപ്പം അതുകൊണ്ട് ഇതേ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്നറിയോ, കിട്ടുന്ന എല്ലാ മൊമെന്റ്സും വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നാളെ എന്ത്, നെക്സ്റ്റ് മൊമെന്റ് എന്തെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. സോ ഗായ്സ്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, അപ്പോൾ അതിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ആദ്യം തന്നെ ഒരു ഉപദേശം ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എങ്ങനെയുണ്ട്? ഓക്കെ, എനിവേ ഉപദേശമല്ല ഇവിടെ പ്രാധാന്യം, എനിക്കറിയാം പ്രാധാന്യം എന്തിനാണ്, പാട്ടിനാണ്. അത് ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ യുവർ അഹല്യ എഫ്എം 90.4 കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർജെ അഹല്യ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റന്റ് പാട്ട് ഇങ്ങനെ ആരംഭിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടേ? പാട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടേ, അതല്ലേ? അതെനിക്കറിയാം ഗൈസ്. അപ്പോൾ അതിനു വേണ്ടി എന്ത് വേണം? എന്നെ വിളിക്കണം. എന്നെ നിങ്ങൾക്ക് വിളിക്കാം, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയക്കാം. അപ്പോൾ വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഞാൻ അങ്ങ് പറയട്ടെ. നമ്പർ ഇതാണ്, 8281509000. നമ്പർ കിട്ടിയല്ലോ, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ കൂടി സാധിക്കും കേട്ടോ. അപ്പൊ ഇൻസ്റ്റ ഐ ഡി AHALYAFM90.4 എന്നതാണ്. അപ്പൊ എത്ര ഓപ്ഷൻസ് ആണ്, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, ഇനി അതൊന്നുമല്ല ഇൻസ്റ്റാഗ്രാമൊക്കെ ഞങ്ങൾക്ക് പറ്റൂ എന്നുള്ളവർക്ക് അതേ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ആ പാട്ടുകൾ വെച്ച് തരാൻ വേണ്ടി ഇതേന്ന് നിങ്ങളുടെ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ അഹല്യ. അപ്പൊ നല്ല തക്കുട് മുണ്ടൻ ചുക്കുട് വാവ പാട്ടുകളൊക്കെ നിങ്ങൾ ചോദിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. മൊത്തത്തിൽ ഞാൻ എപ്പോഴും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് എന്താണെന്ന് അറിയില്ല, കുറച്ചും കൂടി ഇങ്ങനെ ജില്ല ജില്ല ജില്ല ജില്ല നിൽക്കുന്ന പാട്ടുകളോട് വല്ലാത്തൊരു താല്പര്യമാണ്. പ്രത്യേകിച്ച് ഈ ഉച്ച സമയത്ത് ഇങ്ങനെ ഒരു ഉറക്കം മൂഡിലേക്ക് പോകുന്നതിലുപരിയായിട്ട് കുറച്ചും കൂടി മോർ എനർജി, യെസ്, മോർ എനർജി ആയിട്ട് നിൽക്കുന്നതാണ് കുറച്ചും കൂടി വൈബ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ചില സമയത്ത് തോന്നൽ മാറാറുണ്ട്, മനുഷ്യനല്ലേ, മാറും മറിഞ്ഞൊക്കെ വരും. ഓക്കെ, പക്ഷെ ഇന്ന് ഞാൻ മൊത്തത്തിൽ കുറച്ചും കൂടി എനർജറ്റിക് ആണ്. നല്ല നല്ല കിടിലം കിടിലം പാട്ടുകളൊക്കെ നിങ്ങൾ ചോദിക്കുമെന്നൊരു പ്രതീക്ഷയുള്ള ഇൻസ്റ്റന്റ് പാട്ട്. അപ്പൊ എങ്ങനെയാ, തുടങ്ങിയാലോ? യെസ്, എന്റെ ഫേവറേറ്റ് സോങ് ഞാൻ ഇന്നൊരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ കേട്ടൊരു പാട്ടാണ്, പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റന്റ് പാട്ടിൽ എന്തായാലും ഈ ഒരു പാട്ട് കേട്ട് അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു തൃപ്തി കൂടി അങ്ങ് അണഞ്ഞേക്കാവുന്ന, അതുകൊണ്ട് ആ ഒരു പാട്ടാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളുമായിട്ട് നമുക്ക് വീണ്ടും വേഗം തന്നെ തിരികെ എത്താം കേട്ടോ. അപ്പൊ എങ്ങനെയാ, തുടങ്ങിയാലോ?

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ അയില്യ. അപ്പോൾ ദി ഇന്നത്തെ ആദ്യത്തെ പാട്ട് വരാൻ പോവാനട്ടോ. അത് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ പാട്ട് ആർക്ക് വേണ്ടിയാണ് ആദ്യത്തെ പാട്ട് വരാൻ പോകുന്നതെന്നറിയോ? ധനുഷിന് വേണ്ടിയാണ്. പാലക്കാട് നിന്നാണ് ധനുഷ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ധനുഷ് ചോദിച്ചിരിക്കുന്ന പാട്ട് അടിപൊളി ട്രാക്കാണ്, ഗോദ എന്ന സിനിമയിലെ പാട്ടാണ്. മൊത്തത്തിൽ ഒരു മോട്ടിവേഷൻ പോവുകയല്ലേ ഗോദ, എനിക്ക് എപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഗോദയിലെ ആരോ നെഞ്ചിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടില്ലേ, ബ്യൂട്ടിഫുൾ ട്രാക്കാണല്ലേ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: ഇവിടെ മൊത്തം കാറ്റ്. Yes, once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാർട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാർട്ടുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹില്യ. അപ്പോൾ ദേ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ എത്തിയിരിക്കുകയാണ്. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ. മൊത്തത്തിലൂടെ ഒരു ഹലോ ഹലോ മാത്രമേ ഉള്ളൂ ഗൈസ്, വേറൊന്നും എനിക്ക് കേൾക്കുന്നില്ല. കുഴപ്പമില്ല, റേഞ്ചിൻ്റെ ഇഷ്യൂ ആവാം. വിളിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും റേഞ്ചും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ദേ നമുക്ക് അടുത്ത പാട്ട് അല്ലേ, അടുത്ത പാട്ട് വരാൻ പോവാണ്. ആർക്ക് വേണ്ടിയാണ് അടുത്ത ആ ഒരു പാട്ട് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, ആനന്ദൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. ഫ്രണ്ട്സ് എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, തിലാനല്ലൂരിൽ നിന്നും. അപ്പോൾ എന്തായാലും ആനന്ദൻ ചേട്ടന് വേണ്ടി ഫ്രണ്ട്സ് എന്ന മൂവിയിലെ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, കവിത ചേച്ചിയാണ്, കവിത മോഹൻദാസ്. ഒരു ചെമ്പനീർ പൂവിറുത്തു സ്ഥിതി എന്ന മൂവിയിലെ പാട്ടാണ്. അപ്പോൾ കവിത ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഈ പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാനായി പോകുന്നത്.

0: നമസ്കാരം.
1: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷകരി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വഖഫ് വിഷയത്തിൽ യുഡിഎഫ് ഗവൺമെന്റിന് വ്യക്തമായ നയമുണ്ടെന്നും മുഖ്യമന്ത്രി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പുതിയ യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹുഡയെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. ലോക്സഭ സമ്മേളിച്ച ഉടൻ നീറ്റ് വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ബഹളം വച്ചതോടെ സ്പീക്കർ ഓം ബിർള സഭാ നടപടികൾ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവയ്ക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഇതോടെയാണ് സഭാ നടപടികൾ രണ്ടുവരെ നിർത്തിവച്ചത്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്നും പ്രതിഷേധമുണ്ടായി. ബഹളം തുടർന്നതോടെ രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നും കാണാൻ അനുമതി നിഷേധിച്ചെന്ന വാർത്ത തെറ്റാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ആർക്കും എപ്പോഴും വന്ന് കാണാമെന്നും ആരെയും കാണുന്നില്ലെന്ന വാർത്ത മാധ്യമങ്ങൾ നൽകരുതെന്നും അദ്ദേഹം മന്ത്രിസഭായോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തെ മാരിടൈം മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നും ടാറ്റ കമ്പനിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വിശദമാക്കി. ഗവൺമെന്റ് ലീഡർ നിയമന കാര്യത്തിൽ 2 പരാതികൾ വന്നെന്നും അതിൽ ഒന്ന് പരിഹരിച്ചതായും മറ്റൊന്ന് പിൻവലിച്ചതായും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി വി ഡി സതീശൻ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
2: കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജ് കേസിലെ പ്രതി ഡോക്ടർ റാമിനെ വിട്ടയച്ചതിൽ വീഴ്ച സംഭവിച്ചതായും കേസന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിൽ അമുസ്ലീങ്ങളുടെ നിയമനം എൽഡിഎഫ് ഗവൺമെന്റ് സമ്മതിച്ചതാണെന്നും പാർലമെന്റ് പാസാക്കിയ നിയമമായതിനാൽ അമുസ്ലീങ്ങളെ നിയമിക്കേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ യുഡിഎഫ് ഗവൺമെന്റിന് വ്യക്തമായ നിലപാട് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വഖഫ് വിഷയത്തിൽ വർഗീയ പ്രചാരണത്തിനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പിഎംശ്രീ വിഷയത്തിൽ മന്ത്രിതല സമിതിയെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും നൽകുമ്പോൾ അക്കാര്യം പരിഗണിക്കാമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് നടപടി നരനായാട്ടാണെന്നും വിദ്യാർത്ഥി പോരാട്ടത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1,000 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന 25 വർഷത്തെ കരാർ എൽഡിഎഫ് ഗവൺമെന്റ് റദ്ദാക്കിയതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എഡിജിപി എം ആർ അജിത്കുമാറിനെതിരായ നടപടി റിപ്പോർട്ട് ഡിജിപിയുടെ പരിഗണനയിലാണെന്നും റിപ്പോർട്ട് വരുമ്പോൾ അതിൽ നടപടി ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: ഫിലിപ്പീൻസിലെ മനിലയിൽ ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ആസിയാൻ റീജിയണൽ ഫോറം യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുന്നതിനെ സ്വാഗതം ചെയ്ത ജയശങ്കർ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിന് അതിർത്തിയിലെ സമാധാനം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ബഹുമാനം, താൽപര്യം, സംവേദനക്ഷമത എന്നിവയിൽ അധിഷ്ഠിതമായ സുസ്ഥിരമായ ബന്ധത്തിന് ഏഷ്യയിലും ലോകത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നേരിട്ട് വിമാന സർവീസുകൾ പുനരാരംഭിക്കൽ, വിസാ നിയമങ്ങളിലെ ഇളവുകൾ, കൈലാസ മാനസരോവർ യാത്രയുടെ അതിർത്തി വ്യാപാരത്തിന്റെ പുനരാരംഭം തുടങ്ങിയ സമീപകാല തീരുമാനങ്ങളെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെയും ധാരണയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രധാൻമന്ത്രി ജൻധൻ യോജന പ്രകാരം ജൂലൈ 1 വരെ രാജ്യത്ത് 58,63,00,000 ജൻധൻ അക്കൌണ്ടുകൾ ആരംഭിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. അവയിൽ 3.08,00,000 കോടി രൂപയിലധികം നിക്ഷേപമുണ്ടെന്നും കേന്ദ്രസഹമന്ത്രി പങ്കജ് ചൌധരി രാജ്യസഭയിൽ വ്യക്തമാക്കി. സിക്കിമിലെ തുരങ്കത്തിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 12 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതുന്നതായും അധികൃതർ അറിയിച്ചു. ഗവർണർ ഓം പ്രകാശ് മാഥൂറും മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്കോലയും അപകടസ്ഥലം സന്ദർശിച്ചു. കോട്ടയം സ്വദേശി അനീഷ് മോഹനും കാണാതായവരിൽ ഉൾപ്പെടും. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. 20,000 മുസ്ലിം സൈനികർ രാജിവച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ഉപേന്ദ്ര ദ്വിവേദി അത്തരം പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പിഎബി വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർകോട് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. അഖിലിന്റെ മാതാപിതാക്കളായ ജോയൽ, സാലി എന്നിവരെയും ബന്ധുക്കളെയും അനുശോചനം അറിയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. സാഹിത്യനഗരമെന്ന കോഴിക്കോടിന്റെ പെരുമ നിലനിർത്താൻ കിലയുമായി കോർപ്പറേഷൻ കരാറിൽ ഒപ്പുവച്ചു. മേയർ ഒ സദാശിവനും കില ഡയറക്ടർ ജനറൽ എൻ ദേവിദാസുമാണ് ഒപ്പുവച്ചത്. 4 വർഷം കൂടുമ്പോൾ സാഹിത്യനഗരത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പദവി നിലനിർത്തുക. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളും സാംസ്കാരിക പൈതൃകവും ഓർമ്മിപ്പിക്കാനാണ് ദിനാചരണം. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം നാളെ രാവിലെ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല എം ഇ എസ് സെമിനാർ കോംപ്ലക്സിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യാതിഥിയാകും. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. കെ പി സി സി ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനലാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ യാത്ര ഉറപ്പാക്കാൻ കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. കഴിഞ്ഞ 3 മാസമായി പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനയെ തുടർന്നാണിത്. 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് അധിക സർവീസ്. യാത്രക്കാരുടെ പ്രതികരണം, എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മെട്രോ അധികൃതർ അറിയിച്ചു. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹൂഡയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും ആയുഷ് ഷെട്ടിയും ഇന്ന് ആദ്യ മത്സരങ്ങൾക്കിറങ്ങും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. വാഴക്കൃഷിക്കും കശുമാവിൻ കൃഷിക്കുമാണ് നാശനഷ്ടമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് കെ യു ശശിധരൻ.
0: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിലെത്തിയത്. 2 ആഴ്ചക്കിടെ 2ാം തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300ലേറെ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ, നിലായ്, പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്.
1: സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. നാളെയും മറ്റന്നാളുമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്ന തീയതി, പ്രാതിനിധ്യം, അജണ്ട എന്നിവയാണ് യോഗങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും 2 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് സംഘടിപ്പിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇനി തൂഫാൻ വാരിയേഴ്സ് എന്ന പരിപാടി മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് മന്ത്രി തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ്, താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025ലെ പൊതു തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും 5 ഓഗസ്റ്റ് വരെ സ്വീകരിക്കും. കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷനിലെ 59ാം വാർഡ് കുറ്റിച്ചിറയിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ജനപ്രതിനിധികളുടെ അയോഗ്യത, രാജി, മരണം എന്നിവയെ തുടർന്നുണ്ടായ ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ഓഫീസിൽ ആർക്കും വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വഖഫ് വിഷയത്തിൽ യു ഡി എഫ് ഗവൺമെന്റിന് വ്യക്തമായ നയമുണ്ടെന്നും മുഖ്യമന്ത്രി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിലെ പുതിയ യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. കൊച്ചി മെട്രോ ഞായറാഴ്ച ഒഴികെ ദിവസങ്ങളിൽ അധിക സർവീസ് ഏർപ്പെടുത്തും. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഉച്ചയ്ക്ക് ഉന്നതി ഹൂഡയെ നേരിടും.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
6: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോൾ സമയം എത്രയായിട്ടുണ്ട്? 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ അഹല്യ. അപ്പോൾ ഞാൻ ഇനി ഇൻസ്റ്റഗ്രാമിലേക്ക് ഒന്ന് ചെക്ക് കയറട്ടെ കേട്ടോ. ഇൻസ്റ്റയിൽ നമുക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ട്, പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മെസ്സേജ് നോക്കാം. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ, ഞാൻ മഹി, മലമ്പുഴയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. അഹല്യ എഫ് എം എന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനാണ്. ഓക്കെ, താങ്ക് യു. ഇന്ന് എനിക്ക് ഇൻസ്റ്റന്റ് പാട്ടിൽ വേണ്ട പാട്ട് ഹിറ്റ്ലർ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഒരു നല്ല ദിനം കൂടി ആശംസിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മഹി ചോദിച്ചിരിക്കുന്ന ആ പാട്ട് ഞാൻ എന്തായാലും തന്നിരിക്കും കേട്ടോ. ഒപ്പം തന്നെ ദേ നമുക്ക് വേറെ ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, അശ്വിന്റെ മെസ്സേജാണ്. നാളെ റിലീസാവാൻ പോകുന്ന മൂവി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വേറെ ഒരു മൂവിയല്ല, ദളപതിയുടെ മൂവി ജനനായകൻ എന്ന സിനിമയിലെ പാട്ടാണ് അശ്വിൻ ചോദിച്ചിരിക്കുന്നത്. യെസ്, അപ്പം എന്തായാലും അശ്വിൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് ഞാൻ തരാതിരിക്കും, ഉറപ്പായിട്ടും തന്നിരിക്കും കേട്ടോ. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള രണ്ട് പാട്ടുകളാണ് ഇനി ബാക്ക് ടു ബാക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളും വേഗം വേഗം വിളിക്കാം, ഒപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്പർ പറയട്ടെ, 8081509000. അത് മാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ഇൻസ്റ്റയിൽ വന്ന മെസ്സേജിന് ഞാൻ പാട്ട് തന്നിരിക്കും ഗായ്സ്. അപ്പൊ ഇൻസ്റ്റ ഐ ഡി അഹല്യ എഫ് എം 90.4 എന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട്, യെസ് ദേ വരുന്നുണ്ട്, സിദ്വാകൻ, എൻജോയ്.

0: அண்ணா
1: நடா
0: ஒன் லாஸ்ட் டான்ஸ்
1: ஓகேடா
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: ഇൻസ്റ്റന്റ് പാട്ട്, വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 12 മണി കഴിഞ്ഞ 52 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി ഇന്നത്തെ പാട്ടുകളുമായി നിങ്ങളുടെ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹില്യ. അടിപൊളി ട്രാക്കിൽ ഒന്ന് എനർജി ആയിട്ടുണ്ട്. ഇനി ഇപ്പം ആ ഒരു എനർജിയിൽ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. യെസ്, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ എഫ്, ഞാൻ സുധാ കോയമ്പത്തൂരാണ്. ഓക്കെ, അഹല്യ പറഞ്ഞത് വളരെ ശരിയാണ്. എന്താണ്, ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. ഞാൻ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് പാട്ടുകൾ കേൾക്കുന്നത്. ഓക്കെ, ചില സമയങ്ങൾ പാട്ട് കേൾക്കുന്ന സമയത്ത് ഉറക്കം വരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പാട്ടുകളെല്ലാം നല്ല അടിപൊളി പാട്ടുകളാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ചോദിച്ചിരിക്കുന്ന പാട്ട് ആശാൻ എന്ന സിനിമയിലെ കുഞ്ഞിക്കവിൾ മേഘമേ എന്ന പാട്ടാണ്. ഡെഡിക്കേഷൻ ഫോർ മൈ ഡോട്ടർ ദിദിക്ഷ. ഓക്കെ, അപ്പൊ ദിവ്യ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് തീർച്ചയായിട്ടും, അല്ല, സുധചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് തീർച്ചയായിട്ടും വരാൻ പോവാണ്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത്? അത് ദിവ്യ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. ജീൻസ് എന്ന ഫിലിമിലെ പാട്ടാണ് ദിവ്യ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. എനിക്കും ബാക്കി എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ജീൻസിലെ ബ്യൂട്ടിഫുൾ ട്രാക്ക് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായി സിപ്പാക്കാൻ എൻജോയ്.

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant പാട്ട്. കുഞ്ഞി കവിൽ മേഘം ഇത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ ആ ഒരു പാട്ട്. വളരെ രസമുള്ളൊരു പാട്ടാണ്, നല്ലൊരു സിനിമ കൂടിയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമ കൂടിയാണ്. എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ആവണം എന്നില്ല, കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നൊരു മൂവിയാണ്. ബട്ട് വളരെ റിലാക്സ് ചെയ്ത്, ഇല്ല നമ്മൾ പറയില്ലേ ഇടി പുക അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ കാമായിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു മൂവി കൂടിയായിരുന്നു. ഇനി വേദി നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഈ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. അതായത് ഇന്നത്തെ ആ ഒരു ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഫസ്റ്റ് ഹാഫ് സക്സസ്ഫുള്ളി നമ്മൾ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തത്. ഈ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കാൻ പോകുമ്പോൾ വീണ്ടും അതാ മനോഹരമായൊരു സോങ് തന്നെയാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോ അതും ഇത്തവണത്തെ നാഷണൽ അവാർഡ് തൂക്കിയ പാട്ടാണ്. അതെ, വൈക്കം വിജയലക്ഷ്മി പാടി മനോഹരമാക്കിയൊരു ട്രാക്കാണ് ചോദിച്ചിരിക്കുന്നത്. പ്രീത ചേച്ചിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ARM എന്ന സിനിമയിലെ പാട്ടാണ് അങ്ങുവാനക്കോണിൽ. ബ്യൂട്ടിഫുൾ ട്രാക്കാണല്ലേ, പറയാനായിട്ട് വാക്കുകളില്ല. ഒരു പ്രത്യേക ഫീലാണ് നമുക്ക്. എന്താ പറയുക, നമ്മുടെ നെഞ്ചിലിരുന്ന ആ ഒരു കുളത്തിട്ട് വലിച്ചാൽ എങ്ങനെയുണ്ടാവും, ഒരു പെയിൻ അല്ലേ, ആ ഒരു പെയിൻ ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? എന്നിവേ പ്രീത ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ സുചിത്ര ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ പാട്ടാണ്, മണിച്ചേരന്റെ മൂവിയാണ്. നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ചാന്തപൊട്ടും എന്ന് തുടങ്ങുന്ന ട്രാക്കല്ലേ ആ പാട്ടാണ്. അപ്പോൾ സുചിത്ര ചേച്ചിക്ക് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം എത്രയായിട്ടുണ്ട്? 1 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്നത്തെ പാട്ടുകളുമായി കൂടെയുണ്ട് ഞാൻ. ഇല്ല, അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോണ്ടേ? അതെ, അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മാധവൻ ചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ. ധ്രുവം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് ധ്രുവം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് മലയാളത്തിലെ ഒരു കിഡിലൻ പ്രപ്പോസൽ സീനുള്ള ഒരു സിനിമയാണ് ഈ ധ്രുവം എന്ന് പറയുകയാണെങ്കിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണ്ണാടിയാർ അല്ലെ, മമ്മൂക്കയുടെ ആ ഒരു ഒരു പ്രസരിപ്പ് ണ്ടല്ലോ. അതുപോലെ തന്നെ മണ്ണാടിയാരുടെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതമാണ്, ദ ഐക്കോണിക് പ്രപ്പോസൽ. അങ്ങനെ ആ സിനിമയ്ക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. മമ്മൂക്കനെ കാണിക്കുന്ന ആ ഒരു ഇൻട്രോല കുളത്തിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്ന മമ്മൂക്ക, അതുപോലെ തന്നെ മമ്മൂക്ക ജയറാം വേട്ടൻ ആ ഒരു ബ്രദർഹുഡ്, അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്താണെന്നറിയില്ല, അതുകൊണ്ട് തന്നെ ഈ പാട്ട് കേൾക്കാനായിട്ട് മോർ മോർ മോർ മോർ ഞാൻ എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും മാധവൻ ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ പാട്ടാണ് കൂടെ പോരാൻ പോകുന്നത്. ജ്വാജൽ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ, ജമ്പ് എക്സ്റ്റെൻഡഡ് മിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് ട്രാക്കാണ്, മൊത്തത്തിൽ ജിൽ ജിൽ ജിൽ എന്ന് നിൽക്കുന്ന പാട്ടാണ്. അപ്പോ ജ്വാജലിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ട്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ കൃത്യം എത്രയായിട്ടുണ്ട്? 1 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റെഡിയാ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അപ്പോൾ ദേ നമ്മൾ ഒട്ടും സമയം കളയാതെ അടുത്ത പാട്ടുകളിലേക്ക് പോവാൻ കേട്ടോ. അടുത്തതായിട്ട് ആരാണ് പാട്ട് ചോദിച്ചെറിയുന്നേ, ആർക്ക് വേണ്ടിയാണ് അടുത്ത പാട്ട് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, രേണുക ചേച്ചിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. രേണുക ചേച്ചിയുടെ അച്ഛന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. മിന്നാമിനി കൂട്ടം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും രേണുക ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ബിനീഷ് ഏട്ടനാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്, കാതല കാതല എന്ന പാട്ടാണ്. അപ്പോൾ രണ്ട് ട്രാക്ക് എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ദ ഗൈസ്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ ഒരു മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട് സമയം. ഒരു അച്ഛൻ സ്നേഹമല്ലേ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച്. പലപ്പോഴും അച്ഛൻ്റെ സ്നേഹത്തെക്കുറിച്ചൊന്നും പലരും പലയിടത്തും പറയാറില്ല ഗായ്സ്. എന്താണെന്നറിയില്ല, മേ ബി ഈ അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് റഫ് ആൻഡ് ടഫ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരധികം എക്സ്പ്രസീവ് അല്ലാത്തത് കൊണ്ടാവാം. എപ്പോഴും നമ്മൾ അമ്മയുടെ സ്നേഹം, ആ ഒരു മാതൃത്വം ഒക്കെയാണ് ഇങ്ങനെ പറയാറ്. പക്ഷേ അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സ്നേഹത്തെക്കുറിച്ച് പലപ്പോഴും പല സമയത്ത് നമ്മൾ പറഞ്ഞു പോവാറില്ല. നമുക്കറിയാം സ്നേഹം ഉണ്ടൊക്കെ ഉണ്ട്, എന്നാൽ പോലും നമ്മളും ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതിൽ കുറച്ച് പിന്നോക്കല്ലേ. അതെ, അപ്പം ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ആ കാര്യമൊക്കെയാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇനിവേ ദി ആലോചനയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോട്ടെ. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ സഞ്ജു ആണ്, കരിമിഴിയാളെ കമിനി. അടിപൊളി ട്രാക്കാണ് കേട്ടോ. ഈ അടുത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വന്നൊരു പാട്ടായിരുന്നു, പിന്നെ എവിടെയോ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എഗെയിൻ സഞ്ജു എനിക്കൊരു അവസരം തന്നിരിക്കുന്നു ആ പാട്ട് കേൾക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും താങ്ക് യു സഞ്ജു. ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് ഞാൻ വെച്ചുതരാം. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ചന്ദ്രിക വിജയനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് താളവട്ടം എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോൾ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇവിടെ മൊത്തം പാട്ടായിരുന്നു ഇത്രയും സമയം അല്ലേ. ഇന്ന് ഇന്നത്തെ ആ ഒരു പാട്ടിന്റെ സമയമൊക്കെ അവസാനിപ്പിച്ച് പതിയെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയം കൂടി ആയി തുടങ്ങിയിട്ടുണ്ടോ? ഇല്ലേ, ഒരു സംശയമില്ലേ. സമയം നോക്കുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ 1 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് പതിയെ പതിയെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവാനുള്ള ആ ഒരു സമയത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ പറഞ്ഞു വന്നൊരു കാര്യം. അപ്പോൾ എന്തായാലും ദേ ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവാനായിട്ട് പോവാന്ന് ചുമ്മാ ഞാൻ അങ്ങനെ പോവാറില്ല അല്ലേ. കുറച്ച് പാട്ടൊക്കെ തന്നിട്ട് മാത്രമേ ഞാൻ എപ്പോഴും ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറയാറുള്ളൂ. ആ പതിവ് ഞാൻ ഇന്നും തെറ്റിക്കുന്നില്ല. അപ്പോൾ ദേ 2-3 പാട്ടൊക്കെ വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഇനി ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? ഒന്ന്, അരുണാചലം എന്ന സിനിമയിലെ പാട്ടാണ്. സുമി ചേച്ചിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ദാമോദരൻ ചേട്ടനാണ് കേട്ടോ. അഞ്ചന കണ്ണെഴുതി, ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. ഒപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരുന്നുണ്ട്. ആരാണ് ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നാഗരാജേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. കരകാട്ടക്കാരൻ എന്ന സിനിമയിലെ പാട്ടാണ് നാഗരാജേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു 3 പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ആ ഒരു പാട്ടുകളൊക്കെ കേൾക്കുക. അതിനുശേഷം ഓർമ്മയിലുടെ ഗാനങ്ങളുമായിട്ട് ഹീര വരുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ആരോഗ്യവിശേഷങ്ങളുമായിട്ട് ക്രിസ്റ്റീന ജോയിൻ ചെയ്യും. ദെൻ അഗെയിൻ ഒരു 4 മണിയാവുന്ന സമയത്ത് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. കുറച്ച് ഹാബിറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത്. കൃത്യം 4 മണിയാകുന്ന സമയത്ത് 360 ഡിഗ്രിയുമായിട്ട് ഞാനും വരുന്നതായിരിക്കും അഗെയിൻ. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിങ് അഹലിയ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: How is it?

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: എന്ത് പറഞ്ഞാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ സംഗീതത്തിന്റെ അഭിമാനം എന്ന് പറയണോ, ലോക സംഗീത വേദിയിൽ ഇന്ത്യയുടെ പേര് ഉയർത്തിയ അതുല്യ പ്രതിഭ എന്ന് പറയണോ, ഇസൈ പുയൽ എന്ന് വിളിക്കണോ, ഇന്ത്യയ്ക്ക് ഓസ്കാർ നേടിത്തന്ന മഹാപ്രതിഭ എന്ന് പറയണോ, അദ്ദേഹത്തിന്റെ ഏത് പാട്ടെടുത്താലും സംഗീതത്തിന് അതിരുകളില്ല എന്ന് നമുക്ക് വീണ്ടും വീണ്ടും തെളിയിച്ച് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ. അങ്ങനെ വേണം AR റഹ്മാൻ എന്ന മഹാപ്രതിഭയെക്കുറിച്ച് സംസാരിക്കാൻ. ഇന്നും ഓരോ ഗാനത്തിലൂടെ പുതുമ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഒരു സംഗീത സംവിധായകൻ, സംഗീത മാന്ത്രികൻ AR റഹ്മാന്റെ അനശ്വര ഗാനങ്ങളിലേക്കൊക്കെയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. വെറും 50 രൂപയ്ക്ക് ഒരു റെക്കോർഡ് പ്ലെയർ ആയിരുന്ന അദ്ദേഹം ദിലീപ് കുമാർ എന്ന പേര് ഒരു കാലഘട്ടത്തിൽ മാറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ദിലീപ് കുമാർ എന്ന പേര് മാറ്റി പിന്നീട് AR റഹ്മാൻ എന്ന പേരിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതവും സംഗീത ജീവിതവും ഒക്കെ മാറുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനൊരു പുതിയ വ്യക്തിത്വം കിട്ടുന്നതിനൊപ്പം തന്നെ സംഗീത മേഖലയിലേക്ക് പുത്തൻ ഒരു താരോദയമായി കടന്നു വരുന്ന ആ ഒരു ചെറിയ പയ്യനെ വളരെ സ്നേഹത്തോടെയും ആകാംക്ഷയോടും കൂടിയാണ് എല്ലാവരും നോക്കി നിന്നത്. അങ്ങനെ മലയാള സിനിമയ്ക്ക് മാത്രമല്ല, തമിഴ്, ഹിന്ദി, തെലുഗ്, കന്നഡ, ഏത് ഭാഷയാണ്, അങ്ങനെ ഒരു ഭാഷയിൽ ഒതുങ്ങി നിൽക്കാത്ത സംഗീത യാത്ര നമുക്ക് സമ്മാനിച്ച AR റഹ്മാന്റെ ഒരു പാട്ടിലൂടെ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ഷോ ആരംഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജെന്റിൽമെൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഉസ്ലാം ബട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞ പാട്ടും, ഷാഹുൽ ഹമീദും സ്വർണലതയും ചേർന്ന് പാടിയ ഈ പാട്ടുകൾക്ക് വൈരമുത്തുമാണ് അന്ന് വരികൾ രചിച്ചത്. ഈ പാട്ടിലൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. കഥകൾ ഒരുപാട് ബാക്കിയുണ്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം. ആർജി ഹീരാണ്, ഇസൈ പുയൽ, AR റഹ്മാൻ, സംഗീതത്തിലൂടെയുള്ള യാത്ര. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ സ്റ്റേ ട്യൂൺഡ്.

13 വയസ്സ് മുതൽ കീബോർഡ് പ്ലെയർ ആയിരുന്ന ഒരു കൊച്ചു മിടുക്കൻ. അങ്ങനെ വർഷങ്ങളോളം ആ ഒരു നീണ്ട യാത്ര തുടർന്നു. ആർ കെ ശേഖർ എന്ന അച്ഛന്റെ സ്റ്റുഡിയോയിൽ 6-ഉം 7-ഉം വയസ്സൊക്കെ ഉള്ള സമയത്ത് ഹാർമോണിയം വായിച്ചിരിക്കുന്ന സമയത്ത് പല മ്യൂസിക് ഡയറക്ടേഴ്സും പറയായിരുന്നു, മോൻ നന്നായി വരും, നല്ലൊരു വലിയ മ്യൂസിക് ഡയറക്ടറാകും എന്ന് പറയുമ്പോഴൊക്കെ അച്ഛനൊരു ചെറു പുഞ്ചിരിയോടുകൂടി അതിനെ ഇങ്ങനെ ആ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ചിരിച്ചു തള്ളിയിരുന്നതായി അദ്ദേഹം ഓർക്കുന്നുണ്ട്. പക്ഷേ അമ്മയാണ് എ ആർ റഹ്മാനെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിലേക്ക് തിരിച്ചു വരണം, അച്ഛൻ്റെ പാത തുടരണം എന്ന് എ ആർ റഹ്മാനോട് ആവശ്യപ്പെടുന്നതും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറയുന്നതും. ഇതിൻ്റെ എല്ലാം പുറകിൽ അമ്മയാണ് എന്ന് തന്നെയാണ് എ ആർ റഹ്മാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കാര്യം. എന്തായാലും ആ അമ്മയുടെ സപ്പോർട്ടുകളും അല്ലെങ്കിൽ പ്രാർത്ഥനകളും ഒന്നും വെറുതെയായില്ല. സംഗീത ലോകത്തിന് ഒരു മാന്ത്രികനെ തന്നെ കിട്ടുകയും മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ സാധിക്കുന്ന തരത്തിൽ ഒരു വ്യക്തി ഉയരുന്നതും ആ സംഗീതം ഉയർന്നതിൻ്റെ ഏറ്റവും ആസ്മരികമായ തലങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച ആ സംഗീത സംവിധായകന്റെ മറ്റൊരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വൈരമുത്തു വരികൾ എഴുതി മനോയും സുജാത മോഹനും ചേർന്ന് പാടിയ പാട്ട് ആത്തങ്കര മരവി. കിഴക്ക് ചീമയിലെ എന്ന സിനിമയിലെ ഈ ബ്യൂട്ടിഫുൾ പാട്ടാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര സ്റ്റേ ചെയ്യുന്നുണ്ട്.

0: കമ്പ്യൂട്ടർ ഇഷ്ടപ്പെട്ടിരുന്ന, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ചേഞ്ച്, സംഗീതത്തിൽ എപ്പോഴും ഒരേപോലെ കാര്യങ്ങൾ നടന്നിട്ട് കാര്യമില്ല, പതുക്കെ പതുക്കെ ഒരു ചേഞ്ച് അതിൽ സംഭവിക്കും. ആ ചേഞ്ചിന്റെ ഭാഗമാണ് എല്ലാ പാട്ടുകളും. അല്ലെങ്കിൽ എങ്ങനെയാണ് പേട്ടർ ആപ്പ് പോലെയുള്ള പാട്ടുകളൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള ഉത്തരമാണ് മാറ്റത്തെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്നു. അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഗീതത്തിലും അനിവാര്യമാണ്, ജീവിതത്തിലും അനിവാര്യമാണ്. അങ്ങനെ ഡയറക്ടറിന്റെ ഒരു പിക്ചറൈസേഷനെ എങ്ങനെയാണോ ഒരു പാട്ട് വേണ്ടത്, ആ പാട്ട് അതിനനുസരിച്ച് കമ്പോസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ധർമ്മം മാത്രമാണ് അദ്ദേഹം ചെയ്തത്. തീർച്ചയായിട്ടും ആ പാട്ടിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രമുള്ളതല്ല, സംവിധായകനും അതിൽ ഈക്വലി പങ്കുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്ന ഒരു അസാമാന്യ കഴിവുള്ള ഒരു കലാകാരൻ. നമ്മുടെ ഇന്ത്യയിൽ അദ്ദേഹം ജനിച്ചു, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ തരുന്ന കാര്യമാണ്. സുരേഷ് പീറ്ററും തേനിയും കുഞ്ഞരാമൽ, ഷാഹുൽ ഹമീദ് എല്ലാവരും ചേർന്ന് പാടിയ പാട്ട്, ശങ്കർ വരികളെഴുതി കാതലൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പെട്ടർ ആപ്പ് എന്ന് പറഞ്ഞ പാട്ടാണ്. ഒരു റാപ്പ് സംഗീതം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ടെക്സ്ചർ തമിഴ് സിനിമയ്ക്കും സംഗീത ആസ്വാദകരുടെ ഇടയിലേക്കും പരിചയപ്പെടുത്തിയ ഈ ബ്യൂട്ടിഫുൾ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീരയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളുമായി. അഹല്യ എഫ് എമ്മിൽ സ്റ്റേ ട്യൂൺഡ്.
1: Bob Clearmountain meets with Attitude, funky drums from hell. Sign up at

ചിന്ന ചിന്ന ആസെ ഒരു ട്യൂണിൽ നിന്നാണ് ഈ പാട്ടുണ്ടാവുന്നത്. കണ്ണുക്ക് മയ്യഴക് ഒരു വരിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് കണ്ണുക്ക് മയ്യഴക് പോലുള്ള ഒരു പാട്ടിന്റെ ട്യൂണിലേക്ക് എത്തുന്നത്. എന്നാൽ ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്ന് പറയുന്ന ഒരു ഫ്രേസ് അല്ലെങ്കിൽ ആ ഒരു വാചകത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ പാട്ട് കംപ്ലീറ്റ് ഉണ്ടാവുന്നത്. അപ്പം എവിടെ നിന്നാണ്, ഇപ്പൊ പല സംഗീത സംവിധായകരും പറയാറുണ്ട് വരികൾ എഴുതി അതിൽ നിന്ന് ട്യൂൺ ചെയ്യുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു രീതിയിൽ മാത്രമേ പാട്ട് സംഭവിക്കൂ എന്നുള്ളതില്ല. പല രീതിയിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ, പല രീതിയിൽ അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്യുന്ന പാട്ട് സംഗീതം ഏറ്റവും ഭംഗിയായി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം എന്നും തുടർന്നിരുന്നു, ഇന്നും തുടരുന്നു. ആൻഡ് എ ആർ റഹ്മാനും സുരേഷ് പീറ്റേഴ്സും ഷാഹുൽ ഹമീദും ചേർന്നിട്ടാണ് ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്ന് പറയുന്ന ഈ പാട്ട് തന്നെ പാടിയിട്ടുള്ളത്. ഈ ഫ്രേസ് പറയുന്നത് പോലെ തന്നെ ലൈഫിനെ ഈസി ആയിട്ട് കാണാം, ഒന്നിനോടും അറ്റാച്ച്ഡ് ആവാതിരിക്കുക, എല്ലാം ആരുടെയൊക്കെയോ കൈകളിൽ ഏൽപ്പിച്ച് തന്റെ ജോലിയിൽ 100% ആത്മാർത്ഥത പുലർത്തിയിരുന്ന ഒരു സംഗീത സംവിധായകൻ. ആ ആത്മാർത്ഥത അദ്ദേഹത്തിനെ നേരെ എത്തിച്ചത് ജനങ്ങളുടെ ഹൃദയത്തിലേക്കായിരുന്നു. വൈരമുത്തു വരികൾ എഴുതി കാതലൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്ന പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ട്യൂൺ ചെയ്തിരിക്കുന്നത് അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

തമിഴച്ചി എന്ന വാക്ക്, ഈ വാക്ക് വെച്ചൊരു പാട്ട് ചെയ്യണം എന്ന് വൈരമുത്ത് പറയുകയാണ്. സെന്തമിഴ് നാട്ട് തമിഴച്ചി എന്ന് അതിനെ ഒന്ന് മാറ്റുന്നു. അടുത്തിരുന്ന് ഒരു ലിറിസിസ്റ്റ് അടുത്തിരുന്ന് വരികൾ എഴുതി കമ്പോസ് ചെയ്ത ഒരു പാട്ട് എന്ന പ്രത്യേകതയുണ്ട് ഈ സിനിമയ്ക്ക്. അതായത് എ ആർ റഹ്മാനും വൈരമുത്തും തമ്മിലുള്ള ഒരു ഒരു സംഭാഷണം, ചുമ്മാ ഇരുന്നിങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നൊരു വാക്ക്, ആ വാക്കിനെ അവർ എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു സംഗീത സംവിധായകനും ലിറിസിസ്റ്റും കൂടി ഇരുന്ന് ആലോചിച്ച് എഴുതി ഉണ്ടായ ഒരു പാട്ട്, അതാണ് വണ്ടിച്ചോലെ ചിന്നറാസ് എന്ന സിനിമയിൽ ഷാഹുൽ ഹമീദ് പാടിയിട്ടുള്ള തമിഴച്ചി, സെന്തമിഴ്നാട്ട് തമിഴച്ചി എന്ന് പറഞ്ഞ പാട്ട്. ഈ പാട്ടൊരു പഴയ കാല ഓർമ്മയിൽ

ജെന്റിൽമാൻ എന്ന സിനിമ റിലീസ് ചെയ്ത സമയത്ത് എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. ആ സിനിമ തന്നെ ഒരു വലിയ പ്രമേയമാണ് നമ്മളിലേക്ക് അവതരിപ്പിച്ചത്, ഒരു സീരിയസ് പ്രമേയം. അതുകൊണ്ട് തന്നെ ഡയറക്ടർ ആവശ്യപ്പെട്ടിരുന്നു ഈ സിനിമയിലെ കഥ സീരിയസ് ആയതുകൊണ്ട് തന്നെ പാട്ടുകൾ നമുക്ക് കുറച്ച് ഈസി ആക്കാം, അല്ലെങ്കിൽ കോമഡി ആക്കിക്കൊണ്ടുള്ള പാട്ടുകളൊക്കെ ചെയ്യാം, എന്തും ചെയ്തുകൊള്ളൂ എന്നൊരു സ്വാതന്ത്ര്യം തരികയും, അങ്ങനെ വളരെ ഇന്റൻഷനലി ബോധപൂർവം ഈ 5 പാട്ടുകളും ആ സിനിമയ്ക്ക് വേണം എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഓരോ പാട്ടുകളും ചെയ്യാനുള്ള ഒരു സംഗീത സംവിധായകന്റെ വെമ്പലാണ് ഈ സിനിമയിലുള്ള 5 പാട്ടുകളും. 5 പാട്ടുകളും ഒന്നിനൊന്ന് ഹിറ്റായി എന്നുള്ളത് മാത്രമല്ല, ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന്റെ കൊറിയോഗ്രഫി ആണെങ്കിലും ആ സിനിമയിൽ അതിനെ പ്ലേ ചെയ്തിരിക്കുന്നതാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു സിനിമ, അങ്ങനെ ഉണ്ടായ പാട്ടുകൾ. ഈ സിനിമയിലെ ചിക്ക് ബുക്ക് റെയിലേ എന്ന് പറഞ്ഞ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സുരേഷ് പീറ്റർ

ജി വി പ്രകാശ് കുമാറും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സിനിമയും ഈ പാട്ടുകളും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു യൂത്തിന്റെ ഇടയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു പൾസായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ പാട്ടിന്റെ വിജയം എന്ന് പറയുന്നത്. കൂടുതൽ ഞാൻ അതിനെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഈ പാട്ട് നമ്മുടെ ഹൃദയത്തിനോട് ചേർന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര മറ്റൊരു എ ആർ റഹ്മാൻ ഗാനത്തിലേക്ക് നമ്മൾ പോകുന്നു. സ്റ്റേ ട്യൂൺഡ് ടു അഹലിയ എഫ് എം.

ഹരിഹരൻ എന്ന ഗായകനെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ഒരു ഗായകനെ നമ്മൾ കാണുമോ എന്ന് തന്നെ സംശയമാണ്. കാരണം അത്രയും ഭംഗിയായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചതും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനോട് അത്രയും സ്നേഹത്തോടെ അവർ ചോദിക്കുന്ന ഓരോ റിക്വസ്റ്റുകളും വളരെ സ്നേഹത്തോടു കൂടി പാടിക്കൊടുക്കുന്ന ഒരു ഒരു ഒരു ഒരു വല്ലാത്തൊരു മനുഷ്യൻ, അങ്ങനെ പറയേണ്ടി വരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് ഞാനൊരു സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാരിയുടെ പല്ലു ഇങ്ങനെ തലഭാഗം ഇങ്ങനെ കുറച്ചിങ്ങനെ നീങ്ങി നിൽക്കുവാണ്. അപ്പോൾ ഞാൻ സംസാരിച്ച് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത്, ഞാൻ ചിലപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് ആ സാരിയുടെ തല ഇങ്ങനെ തട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ പറയാണ്, ഹീര ഒന്ന് ശ്രദ്ധിച്ചിറങ്ങൂ, പല്ലു കുറച്ച് നീളം കൂടുതലാണ്, ചവിട്ടരുത്, വീഴരുത് എന്നൊക്കെ വളരെ സ്നേഹത്തോടു കൂടി ഒരു ഒരു ഒരു അച്ഛൻ്റെ ഒരു ഒരു സ്നേഹത്തോടും കരുതലോടൊക്കെ കൂടി എന്നോട് ഇപ്പോഴും പറഞ്ഞത്, ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ എവർ ഗ്രീൻ സോങ്, അല്ലെങ്കിൽ എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനും ഹരിഹരൻ എന്ന മാജിക്കൽ വോയിസും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടിയത് മറക്കാനാകാത്ത ഒരു പാട്ട് തന്നെയാണ്. ബോംബെ എന്ന സിനിമ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരേ ഒരു ഗാനം ഉയരേ ഉയരേ. ആൻഡ് എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകൻ ഏറെ സ്പെഷ്യലാണ് ബോംബെ എന്ന സിനിമ. ആൻഡ് ഈ സിനിമയിൽ തന്നെ പലപ്പോഴും ഈ ഈ പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം അന്നത്തെ ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പാട്ടിന് വേണ്ടി ഒരു വലിയ ബഡ്ജറ്റ് മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. പക്ഷെ ഉയരേ ഉയരേ എന്ന പാട്ടിൻ്റെ പിക്ചറൈസേഷൻ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് ഇസൈ പോയൽ എ ആർ റഹ്മാൻ പറഞ്ഞിട്ടുള്ളത്. അത്രയും ബഡ്ജറ്റ് ഇല്ലാതിരുന്ന കാലത്തും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ കിട്ടിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഉയരെ ഉയരെ എന്ന പാട്ട്. ആ ഒരു കടലും ആ അലകളും ആ പാട്ടിൻ്റെ ഒരു ഒഴുക്കുമൊക്കെ ഇന്നും ഒരുപാട് പേരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഒരു സംഗീത വിരുന്ന് തന്നെയാണ്. കെ എസ് ചിത്രയും ഹരിഹരനും ചേർന്ന് പാടിയ ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് ഒരു എ ആർ റഹ്മാൻ പാട്ടുകളിലൂടെയുള്ള യാത്ര നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാം? അപ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

കിഴക്ക് ചീമയിലെ എന്ന് പറഞ്ഞൊരു സിനിമ. ഈ സിനിമയിലെ മാനോത്ത് മത്തിയിലെ എന്ന് പറഞ്ഞ പാട്ട്, എനിക്കറിയില്ല എത്ര പേര് ഈ പാട്ട് കേട്ടിട്ടുണ്ടോ. ചിലപ്പോൾ പുതിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് എ ആർ റഹ്മാൻ പാട്ടുകൾ കേൾക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ പെട്ടെന്നൊന്നും കയറി വരാൻ സാധ്യതയില്ലാത്തൊരു പാട്ടാണിത്. പക്ഷെ ഈ പാട്ടിന്റെ പിക്ചറൈസേഷൻ നമുക്കൊരു മലയാള സിനിമ കാണുന്ന പോലത്തെ അതേ ഫീൽ നമുക്ക് കിട്ടും. വിജയകുമാർ എന്ന് പറയുന്ന ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു നടനൊരു തോർത്തൊക്കെ ഉപയോഗിച്ച് ഒരു ഒരു കുട്ടി ഉണ്ടായ സന്തോഷം അത് നാട്ടുകാരെ അറിയിക്കുകയും ആ തോർത്ത് വെച്ചിട്ടുള്ള നല്ല നല്ല സ്റ്റെപ്പുകൾ ഇടുകയും ഈ പാട്ടിന്റെ ഒരു ഈണത്തിനനുസരിച്ച് കാളവണ്ടിയും ഡാൻസേഴ്സും കൃഷിയും പണിക്കാരും അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് സീൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ. ഒരു ടൈറ്റിൽ സോങ് ആണ്, പക്ഷെ വളരെ ഭംഗിയായിട്ട് എ ആർ റഹ്മാൻ സിഗ്നേച്ചറുള്ള ഒരു പാട്ട് തന്നെയാണ്. കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കണം. ഈ പാട്ടിന്റെ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പാട്ട് തന്നെയാണ്. ഈ പാട്ടും ഈ സിനിമയുടെ പിക്ചറൈസേഷനും എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനെ ഞെട്ടിച്ച ഒരു ഗാനമാണ്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പാട്ടിനെ അവർ വിഷ്വലിൽ നമുക്ക് തന്നു, ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് തന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ഗാനം. കിഴക്ക് ചീമയിലെ എന്ന സിനിമയിലെ എസ് പി ബാലസുബ്രഹ്മണ്യനും ശശിരേഖയും ചേർന്ന് പാടിയ പാട്ട് വൈരമുത്തുവിന്റെ വരികൾ. ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരു പവർ പാക്ഡ് എനർജറ്റിക് സോങ്, ടൈറ്റിൽ സോങ്. ആർ ജി ഹീറയാണ് നിങ്ങളുടെ കൂടെ. On Ahalya FM, stay tuned.

ഓടക്കുഴൽ നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷവും സുഖവും ഒക്കെ തോന്നാറുണ്ട്. പക്ഷേ അതേ പാട്ട് ചിലപ്പോൾ ഓടക്കുഴൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതേ സുഖം കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മൾട്ടി ലെയേഴ്സ് അല്ലെങ്കിൽ മൾട്ടി റെക്കോർഡിംഗ് എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറി തുടങ്ങിയത്. എന്താണോ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു എയറും ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു ഓടക്കുഴലിൻ്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പല പല തരത്തിലുള്ള നാച്ചുറൽ റെക്കോർഡിംഗ് രീതികളൊക്കെ പരീക്ഷിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് AR Rahman. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മുക്കാബ്ല എന്ന് പറയുന്ന ഒരു പാട്ട് റിലീസ് ചെയ്യുമ്പോൾ അത് പല പല ഭാഷകളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഒരു സത്ത് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ആ ഒരു സംഗീതത്തിൻ്റെ ഒരു മഹാത്മ്യമായിട്ട് തന്നെ പറയണം. ആൻഡ് മുക്കാബ്ല എന്ന് പറയുന്ന പാട്ട് ഒത്തിരി പേർക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഏതൊരു കോളേജ് ഡേക്കും സ്കൂളിലെ ഫംഗ്ഷനും കുട്ടികളുടെ ഒരു പവർ പാക്ഡ് പെർഫോമൻസിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന പാട്ട് തന്നെയാണ് മുക്കാബ്ല. ആൻഡ് അതിൻ്റെ ഒരുപാട് റീമിക്സ് വേർഷൻസും റീക്രിയേഷൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും ബേസിക് പാട്ടിനോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം ഒരു തരി പോലും കുറയുന്നില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് വളരെ സ്പെഷ്യലാണ് നമുക്ക്. ആൻഡ് എപ്പോഴെങ്കിലുമൊക്കെ അദ്ദേഹം പറയുന്നത് ഒരു 3 സിനിമ അടുപ്പിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലൊരു പാട്ട് കയറണം. കാരണം ഇതെപ്പോഴും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടല്ല, അല്ലെങ്കിൽ എപ്പോഴും ഇത്തരത്തിലുള്ള പാട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു രസം ഉണ്ടാവില്ല. പക്ഷേ ഒരു 3 സിനിമ ചെയ്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു മുക്കാബ്ല പോലുള്ള ഒരു പാട്ട് ഉണ്ടാവുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് അദ്ദേഹം ഇതിനെ പറയുന്നത്. എന്തായാലും ഈ ഒരു മ്യൂസിക്കൽ ട്രീറ്റിലേക്കാണ് നമ്മൾ അടുത്തതായി കടക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീറോ FM, and ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മുഖാബ്ല. സ്റ്റേ ട്യൂൺഡ്.

പല പാട്ടുകളും അദ്ദേഹം വളരെ ലേറ്റ് നൈറ്റ് കമ്പോസ് ചെയ്യുന്ന പാട്ടുകളാണെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി ഒരു മണി സമയത്ത് അദ്ദേഹം വിളിക്കുകയാണ്. ബാല എന്ന് പറയുന്ന ഭാരത് ബാല, നമ്മുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള ഭാരത് ബാലയെ വിളിച്ച് പറയുകയാണ് ഇങ്ങനൊരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് കേൾക്കാമോ. പക്ഷെ അന്ന് റെക്കോർഡിങ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബാല തന്നെയാണ് അവിടെ കൺസോളിൽ ഇരിക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതും. ആൻഡ് റെക്കോർഡിങ്ങിന് ശേഷം അദ്ദേഹം കരയുമായിരുന്നു എന്നാണ് എ ആർ റഹ്മാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത്രയും ഭംഗിയായൊരു പാട്ട് നിങ്ങൾ എങ്ങനെ ചെയ്തു, എനിക്കിത് കേട്ടിട്ട് എനിക്ക് എന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അത്രമാത്രം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു പാട്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അഭിനന്ദിച്ച ആ ഒരു മൊമെൻറ്റ് എ ആർ റഹ്മാൻ എന്ന ആ ഒരു കുഞ്ഞു സംഗീത സംവിധായകൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കമ്പോസ് ചെയ്തതുകൊണ്ട് തന്നെയാണ് അത് ഒരാളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടാക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു പാട്ടാണ് വന്ദേ മാതരം, മാ തുജേ സലം. ഒരു പുതിയ നാഷണൽ ആന്തമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പുതിയ ഒരു ദേശീയ ഗാനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സെലിബ്രേറ്റിംഗ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ എന്ന ആ ഒരു കോൺസെപ്റ്റിനോട് 100% നീതി പുലർത്തിയ ഒരു പാട്ട്, എവിടെയും അഭിമാനത്തോടുകൂടി ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു പാട്ട്. ഈ പാട്ട് ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഏത് ഭാഷയിൽ കേട്ടാലും നമ്മളുടെ ഉള്ളിലെ ഒരു പാട്രിയോട്ടിസത്തിനെ തൊട്ടുണർത്താൻ സാധിക്കുന്ന ഒരു ഗാനം. എനിക്ക് ഞാൻ ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ശരിക്കും ഈ പാട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അത് ഒന്ന് കണ്ണടച്ചിരുന്ന് കേട്ടാൽ ഈ പാട്ടിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കാം, ഞാൻ ഉത്തരവാദിയല്ല. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ പാട്ട് സ്വന്തമായി എ ആർ റഹ്മാൻ തന്നെ പാടണം എന്ന് പറഞ്ഞപ്പോൾ എ ആർ റഹ്മാൻ ഒരു ഇത്തിരി മടിയുണ്ടായിരുന്നു, വേണ്ട ഒരു ശരിയാവോ, ഞാനൊരു ഇച്ചിരി ഷൈ ആയിട്ടുള്ള ആളാണ്, ശരിയാവോ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ഭാരത് ബാല തന്നെയാണ് ഇത് താങ്കൾ തന്നെ പാടണമെന്ന് നിർബന്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ മാ തുജേ സലാം നമ്മളിലേക്ക് എത്തിയിട്ടുള്ളതും. സോ മെഹബൂബ് ഖോട്ട്വാലിൻ്റെ മ്യൂസിക്കൽ മാ തുജേ സലാം വന്ദേ മാതരമാണ് എ ആർ റഹ്മാൻ എന്ന അതുല്യ ഗായകൻ്റെയും സംഗീത സംവിധായകൻ്റെയും ഒരു പകരം വയ്ക്കാനാകാത്ത ഒരു സംഗീത പ്രേമിയുടെയും ഈ ഗാനം നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതാണ് എ ആർ റഹ്മാൻ പാട്ടുകളുടെ ഒരു അവസാനം അല്ലെങ്കിൽ അവസാനത്തെ ഗാനമായി എനിക്ക് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാനുള്ളത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരോ അഹല്യ എഫ് എം. ആൻഡ് മറ്റൊരു ദിവസം മറ്റു പാട്ടുകഥകളുമായി നിങ്ങളോടൊപ്പം ഒത്തുചേരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് റമാൻ, പാലക്കാട്.
5: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
6: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ സൗന്ദര്യത്തിൻ്റെ വലിയൊരു ഭാഗമായ, എന്നാൽ ചെറിയൊരു മാറ്റം വരുമ്പോൾ തന്നെ നമുക്ക് വലിയ ടെൻഷൻ തരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് നമ്മുടെ മുടിക്കുണ്ടാകുന്ന മാറ്റങ്ങളെയും മുടി കൊഴിച്ചലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ. നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില പ്രത്യേക മാസങ്ങളിൽ അല്ലെങ്കിൽ മഴക്കാലം തുടങ്ങുമ്പോഴൊക്കെ തല ചീകുമ്പോൾ സാധാരണയേക്കാൾ കൂടുതൽ മുടി കൊഴിയാറുണ്ട്, ശരിയല്ലേ? അയ്യോ, എനിക്ക് പണ്ടൊന്നും ഇത്രയും മുടി കൊഴിച്ചിൽ ഉണ്ടായിട്ടില്ല, ഇപ്പൊ അതാ കൈ നിറയെ മുടി വരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പലരും വിചാരിക്കും ഇത് ഉപയോഗിക്കുന്ന എണ്ണയുടെയോ അല്ലെങ്കിൽ ഷാമ്പുവിൻ്റെയോ ഒക്കെ കുഴപ്പം കൊണ്ടാണെന്ന്. എന്നാൽ നമ്മുടെ കാലാവസ്ഥയും അന്തരീക്ഷത്തിലെ ഈർപ്പവും ഒക്കെ മുടിയുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇന്ന് ഞാൻ ഡോക്ടർ അഹല്യയിലൂടെ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാൻ പോവാ. അതിന് മുമ്പായിട്ട് ഈ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാൻ ക്രിസ്റ്റീനയാണ്. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4 കേട്ടോ. ബ്രേക്കിന് മുമ്പ് നമ്മൾ കാലാവസ്ഥയും മുടിയും തമ്മിലുള്ള ഒരു കൊച്ചു ബന്ധത്തെക്കുറിച്ചല്ലേ പറഞ്ഞു വെച്ചത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്തും അതുപോലെ തന്നെ കടുത്ത വേനൽക്കാലത്തും ഒക്കെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ വളരെ വലുതായിട്ട് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. ഈ ഈർപ്പം കാരണം, അതായത് ഹ്യൂമിഡിറ്റി കാരണം, നമ്മുടെ തലയോട്ടി, അതായത് സ്കാൽപ്പ് എപ്പോഴും നനവുള്ളതായിരിക്കും. അത് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻസിനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് കൂടാനും കാരണമാവും. താരം കൂടുമ്പോൾ, അതായത് ഡാൻഡ്രഫ് കൂടുമ്പോൾ മുടിയുടെ വേരുകൾ ബലഹീനമാകും, പിന്നെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇനി നേരെ തിരിച്ച് തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ കടുത്ത വേനലിലോ ആണെങ്കിലുണ്ടല്ലോ, അന്തരീക്ഷം വല്ലാതെ വരണ്ടു പോവും. അപ്പം നമ്മുടെ മുടിയും തലയോട്ടിയും ഡ്രൈ ആവും, പിന്നെ മുടിയുടെ അറ്റം മൊത്തം പിളർന്ന് പൊട്ടിപ്പോകാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ച് വേണം നമ്മൾ മുടിയെ സംരക്ഷിക്കേണ്ടത്. ആ ഒരു മുടിയെ സംരക്ഷിക്കേണ്ട രീതി എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടും വളരെ സിമ്പിളായിട്ടും ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പായി നമുക്കൊരു സോങ് കേൾക്കാം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ ഓരോ സീസണിലും മുടി സംരക്ഷിക്കേണ്ട രീതിയെക്കുറിച്ചല്ലേ പറഞ്ഞു വെച്ചത്. മഴക്കാലത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് ഒരു കാര്യം പ്രധാനമായിട്ടും ചെയ്യണം. ഈ മഴവെള്ളം തലയിൽ വീണാൽ ഉടൻ തന്നെ വീര്യം കുറഞ്ഞൊരു ഷാമ്പു ഉപയോഗിച്ച് തല കഴുകി നന്നായിട്ട് വൃത്തിയാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, മഴവെള്ളത്തിലെ അഴുക്കുകളെല്ലാം കൂടെ തലയൊട്ടിയിലിരുന്നാലേ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ തലമുടി എപ്പോഴും നനച്ചു വെക്കരുത്, എപ്പോഴും ഡ്രൈ ആക്കി മാത്രം സൂക്ഷിക്കുക, അതായത് ഉണക്കി സൂക്ഷിക്കുക. നനഞ്ഞ മുടി കെട്ടിവെക്കുന്ന ശീലം ചിലരിലൊക്കെ ഉണ്ട്. ആ ശീലത്തിനോട് തൽക്കാലം ടാറ്റ ബൈ ബൈ പറയണം. കാരണം എന്താന്ന് വെച്ചാൽ, തലമുടി കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ നനഞ്ഞ മുടി ആയതുകൊണ്ട് തന്നെ തലമുടിയുടെ അറ്റത്ത് കായം പിടിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ വേനൽക്കാലത്തോ അല്ലെങ്കിൽ തണുപ്പ് കാലത്തോ ആണ് ഇതുപോലെ മുടി കൊഴിയുന്നതെങ്കിൽ തലയോട്ടി വരണ്ടു പോകാതിരിക്കാൻ വേണ്ടി ചെറു ചൂടുള്ള വെളിച്ചെണ്ണയോ ബദാം ഓയിലോ ഉപയോഗിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നന്നായി മസാജ് ചെയ്യുന്നത് രക്തയോട്ടം കൂടാനും മുടി വളരാനും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഏത് കാലാവസ്ഥയിലും ദിവസവും 8-ഓ 10-ഓ ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ മുടിയുടെ ഈർപ്പം നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. പിന്നെ മുടിക്ക് പുറമേ തേക്കുന്ന എണ്ണയെക്കാളും പ്രധാനം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരമാണെന്ന് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മാർക്കല്ലേ, അഹല്യ ഫോം 90.4. അപ്പോൾ ഇന്ന് നമ്മൾ കാലാവസ്ഥയ്ക്കനുസരിച്ചുണ്ടാകുന്ന മുടികൊഴിച്ചിലിനെ കുറിച്ച്, അതിനുള്ള പരിഹാരത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ശരിയല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം ഒരാളുടെ തലയിൽ നിന്ന് 50 മുതൽ 100 മുടി വരെ കൊഴിയുന്നത് തികച്ചും സ്വാഭാവികമായൊരു കാര്യമാണ്. അതോർത്ത് ആരും വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കുകയും വേണ്ട. ഒരു നല്ല മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടത് എന്താണെന്നറിയോ? മെയിനായിട്ട് അയൺ, പ്രോട്ടീൻ, വിറ്റാമിൻ സി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ആഡ് ചെയ്യണം. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുട്ട, നെല്ലിക്ക, കറിവേപ്പില, ചീര, മുരിങ്ങയില, ചെറുപയർ, ഇതൊക്കെ ദിവസേന ആഹാര ഉൾപ്പെടുത്തണം. എന്നാൽ കാലാവസ്ഥ മാറിയിട്ട് മാസങ്ങളായി കടുത്ത രീതിയിൽ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ അനീമിക് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള ഹോർമോൺ ചേഞ്ച് കൊണ്ടും ആകാം. അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറെ എത്രയും പെട്ടെന്ന് കണ്ട് നിങ്ങളുടെ ഹെയർ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതിലാരും മടി വിചാരിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിൽ ക്രിസ്റ്റീന വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493226888. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
4: 360 degree.
5: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree-യിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് എന്നത്തെയും പോലെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണട്ടോ. നമ്മളിന്ന് എന്താ പറയാൻ പോകുന്നതെന്ന് അറിയോ? വളരെ പ്രശസ്തമായിട്ടുള്ളൊരു വാചകമുണ്ട്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാനും കഴിയില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങളെ മാറ്റാൻ കഴിയും. ആ ശീലങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭാവിയെ മാറ്റും. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, മഹാനായ APJ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോധപൂർവമായ തീരുമാനങ്ങളാണ്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അതായത് നമ്മുടെ ജീവിതത്തിന്റെ 40% നിയന്ത്രിക്കുന്നത് ആരാണ്? നമ്മുടെ തലച്ചോറിൽ തനിയെ പ്രവർത്തിക്കുന്ന ചില ശീലങ്ങളാണ്, ഹാബിറ്റ്സ് ആണ് അല്ലെ? നമ്മൾ പലപ്പോഴും പുതുവർഷത്തിലേക്ക് വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കാറില്ലേ? നാളെ മുതൽ ജിമ്മിൽ പോകും, ദിവസവും പുസ്തകം വായിക്കും, ഡയറ്റ് നോക്കും, അങ്ങനെ അങ്ങനെ അങ്ങനെ 100 തീരുമാനങ്ങളാണ്. പക്ഷെ 4 ദിവസം കഴിയുമ്പോൾ എല്ലാം പഴയ പടിയാവാറുണ്ടല്ലേ അല്ലേ? എന്തുകൊണ്ടാണ് ശരിക്കും നല്ല ശീലങ്ങൾ തുടങ്ങാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്നത്? പക്ഷെ ചീത്ത ശീലങ്ങൾ ഉപേക്ഷിക്കാൻ അതിലും വലിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് പിന്നിൽ ശാസ്ത്രീയ വശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റാൻ സഹായിക്കുന്ന ചില അന്താരാഷ്ട്ര ഹാബിറ്റ് ഹാക്കുകളുമാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലേക്കാണ് ഞാൻ ഈ വന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഹാക്കുകളെ പറ്റിയാണ് ഇന്നത്തെ 360 degree-യിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ ശീലങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിന് മുൻപായിട്ട് എനിക്കൊരു എനർജി വേണം ഗായ്സ്. എനിക്കൊരു നല്ല പാട്ട് കേൾക്കണം. പാട്ട് കേട്ടാൽ മാത്രമേ ഇപ്പം എനിക്ക് എനർജി വരുന്നുള്ളത് കൊണ്ട് നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ? യെസ്. അപ്പോൾ നല്ല പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ദ പവർ ഓഫ് ഹാബിറ്റ്സ്, ഹൗ ടു ബിൽഡ് ഗുഡ് ഹാബിറ്റ് ആൻഡ് ബ്രേക്ക് ബാഡ് വൺസ്, ആ കാര്യം ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഓഫ് ത്രീ ഷോർട്ട് ബ്രേക്ക്. ഇപ്പം ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: The habit loop. ശീലങ്ങൾ തലച്ചോറിൽ രൂപപ്പെടുന്നത് എങ്ങനെയാണ്, എങ്ങനെയായിരിക്കും? യെസ്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾക്ക് വേണോ? അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. നമ്മളിന്ന് എന്താ പറയാൻ പോകുന്നത് അറിയാലോ നിങ്ങൾക്ക്. ദി ഹാബിറ്റ് ലൂപ്പിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ശീലങ്ങളെ എങ്ങനെ മാറ്റും എന്ന് നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരു ശീലത്തെ മാറ്റണമെങ്കിൽ ആദ്യം അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആ കാര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മനഃശാസ്ത്രജ്ഞർ കണ്ടെത്തിയതനുസരിച്ചിട്ട് നമ്മുടെ തലച്ചോറിൽ ഏതൊരു ശീലവും പ്രവർത്തിക്കുന്നത് ഒരു ഹാബിറ്റ് ലൂപ്പ് അഥവാ 4 ഘട്ടങ്ങളുള്ള ഒരു ചക്രത്തിലൂടെയാണ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ 1-ാമത്തേതാണ് ക്യൂ, ഐ മീൻ സൂചന. ക്യൂ, ഒരു ശീലത്തിന് തുടക്കമിടുന്ന ഒരു സിഗ്നൽ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, അങ്ങനെ വിചാരിക്കാം. 2-ാമത്തതാണ് ക്രേവിംഗ്, ആഗ്രഹം. ക്രേവിംഗ്, യെസ്, ആ സംഭവം. ആ സൂചന കാണുന്ന സമയത്ത് തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു പ്രേരണയില്ലേ, ഫോണിൽ ആരാണ് മെസ്സേജ് അയച്ചത്, അതിപ്പോൾ തന്നെ നോക്കണം, അതറിയാനുള്ളൊരു ആകാംക്ഷ, അത് തന്നെ സംഭവം, അത് തന്നെയാണ് കേട്ടോ. ഇനി 3-ാമത്തെ സംഭവമാണ് എന്ത്, റെസ്പോൺസ്, അതായത് പ്രവൃത്തി. നമ്മൾ ചെയ്യുന്ന ആ ശീലം, അപ്പോൾ നിങ്ങൾ ആ ഫോൺ കയ്യിലെടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം തുറക്കുന്നു, നോട്ടിഫിക്കേഷൻ നോക്കുന്നു, അത്. ഈ 4-ാമത്തെയാണ് റിവാർഡ്, ഐ മീൻ സമ്മാനം. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ തലച്ചോറിന് കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ ഒരു തൃപ്തി, അതിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് അവിടെ ഒരു ലൈക്കോ കമൻറ്റോ കാണുമ്പോൾ തലച്ചോറിലൊരു ഡോപ്പാമിൻ എന്ന ആ ഒരു ഹാപ്പി ഹോർമോൺ റിലീസാവുന്നുണ്ട്, ആ സംഭവം. അങ്ങനെ ഈ ലൂപ്പ് ഇങ്ങനെ എന്താണ് കറങ്ങിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ക്യൂ, ക്രേവിംഗ്, റെസ്പോൺസ്, റിവാർഡ്, ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഈ 4 ഘട്ടങ്ങൾ തുടർച്ചയായിട്ട് നടക്കുമ്പോഴാണ് അതൊരു അടിയുറച്ച ഒരു ശീലമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഒരു നല്ല ശീലം തുടങ്ങണമെങ്കിൽ ഈ ലൂപ്പിനെ സ്മാർട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്, അത് കേൾക്കണ്ടേ? കേൾക്കാം നമുക്ക് 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം. അവരേക്കൾ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്, പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ തിരികെ എത്താം 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉണ്ട്. ഇറ്റ്സ് ബി ആർ ഷേ ആയില്ല. കീപ് ഓൺ ലിസണിംഗ് കേട്ട് കൂട്ടുകൂടാ.

0: 360 degree.
1: ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. യെസ്, പാട്ടൊക്കെ കേട്ട് നിങ്ങൾ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോകണ്ടേ? ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഒപ്പമുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയൊരു നല്ല ശീലം തുടങ്ങുമ്പോൾ ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. അതെന്താ? ആദ്യത്തെ ദിവസം തന്നെ വലിയ വലിയ ലക്ഷ്യങ്ങൾ വെക്കും. അതായത് ഒരു മല പൊക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ഈ മലയെ പൊക്കാൻ നോക്കും. മലയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഓടിപ്പോയിട്ട് മല പൊക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. നമ്മൾ ക്ഷീണിച്ച് തയ്യാറായിട്ട് തളർന്നു പോവും അല്ലേ? മൊത്തത്തിൽ തകർന്നും തളർന്നൊക്കെ പോയിന്ന് വരും. അപ്പോൾ അങ്ങനെയല്ല ചെയ്യണ്ടേ. സംഭവം എന്താ, നമുക്കൊരു ശീലം തുടങ്ങണമെന്നുണ്ടെങ്കിൽ വലിയ ലക്ഷ്യങ്ങൾ വെക്കുന്നതിന് പകരം നാളെ മുതൽ ഞാൻ ദിവസവും 1 മണിക്കൂർ ഓടും, അല്ലെങ്കിൽ ദിവസവും 50 പേജ് പുസ്തകം വായിക്കും. തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ വലിയ മോട്ടിവേഷൻ ഉണ്ടാവാറുണ്ടല്ലേ, പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ തലച്ചോറിന് അത് വലിയൊരു ഭാരമായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് പോയിട്ടത് ഇപ്പം തന്നെ ഞാൻ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യരുത്. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ബോറടിക്കും, നമുക്കത് പ്രയാസമാവും, നമ്മൾ നിർത്തും. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ജെയിംസ് ക്ലിയർ പറയുന്ന ഒരു ഹാക്കാണ് ദി 2 മിനിറ്റ് റൂൾ. അതായത് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഏത് പുതിയ ശീലത്തെയും വെറും 2 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെറുതാക്കുക, കൺസൈസി അത്രയും ചെറുതാക്കി എടുക്കുക. അപ്പോൾ ദിവസവും 1 മണിക്കൂർ പഠിക്കുക, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ ദിവസവും 1-2 മിനിറ്റ് പുസ്തകം തുറന്ന് വായിക്കും. ദിവസവും യോഗ ചെയ്യും എന്നതിന് പകരം ഞാൻ ദിവസവും യോഗ മാറ്റ് തറയിലൊന്ന് വിടർത്തിയിടും. അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും, യോഗ ചെയ്യണമെങ്കിൽ യോഗ ചെയ്യണ്ടേ, യോഗയുടെ മാറ്റ് ഈ തറയിൽ വിരിച്ചിട്ടത് കൊണ്ട് എന്ത് കാര്യം ഉണ്ടായില്ല, നിങ്ങളിങ്ങനെയല്ല ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചേ. പക്ഷേ ഉണ്ടല്ലോ, കേൾക്കുന്ന സമയത്ത് നമുക്ക് വിചിത്രമായി തോന്നാം. പക്ഷേ ഒരു ശീലം പെർഫെക്റ്റ് ആക്കുന്നതിനേക്കാൾ പ്രധാനം അത് സ്ഥിരമായി ചെയ്യുക. ഒപ്റ്റിമൈസ് ഫോർ ഷോയിങ് അപ്പ് എന്നതാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ 2 മിനിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പതുക്കെ അത് 20 മിനിറ്റ് ആകും, പിന്നീട് 1 മണിക്കൂറൊക്കെ ആയിട്ട് തനിയെ വളർന്നുകൊള്ളും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു പോയാൽ മതി. ഒറ്റയടിക്ക് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബുക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ബുക്ക് വാങ്ങി അതിനെ എന്ത് ചെയ്യുക, മേശപ്പുറത്തൊന്ന് എടുത്ത് വെക്കുക, അങ്ങനെ ഒരു 2-3 ദിവസം എടുത്ത് വെക്കുക, പിന്നെ ഒരു ദിവസം ഒന്ന് തുറന്നു നോക്കുക, പിന്നെ ഒരു 1 പാരഗ്രാഫ് വായിക്കുക, പിന്നെ അതിങ്ങനെ മാറി അതൊരു ഹാബിറ്റായിട്ട് ഒരു നല്ല ശീലമായിട്ട് വളർന്നോളും കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ, നമ്മുടെ ഹാബിറ്റിൽ പുതിയ പുതിയ നല്ല ശീലങ്ങൾ എങ്ങനെ ആഡ് ചെയ്യാം, ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് കേൾക്കാം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് എഫ് എം 90.4. കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 degree സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും മറന്നു പോകാതെ ദിവസവും ചെയ്യുന്ന ചില ശീലങ്ങളുണ്ടല്ലേ. ഉദാഹരണത്തിന്, രാവിലെ പല്ല് തേക്കുന്നു, ചായ കുടിക്കുന്നത്, ഓഫീസിൽ ചെന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നത്. ഈ ശീലങ്ങൾ നമ്മൾ ബോധപൂർവം ഓർത്തു വെച്ച് ചെയ്യുന്നതാണോ? അല്ല, അവ നമ്മുടെ ആ ഒരു നാഡീവ്യൂഹത്തിൽ അത്രമേൽ പതിഞ്ഞു പോയിരിക്കുന്നു. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഹാബിറ്റ്, അത്രയുള്ളൂ സംഭവം അല്ലേ. അപ്പോൾ ഈ പഴയ ശീലങ്ങളുടെ ഈ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു നല്ല ശീലം വളർത്തിയെടുക്കുന്ന വിദ്യയ്ക്കാണ് നമ്മൾ എന്ത് പറയാറ്? ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയാറ്, അഥവാ ശീലങ്ങളുടെ കൂട്ടുകൂടൽ എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പോൾ ഇതിനൊരു ഫോർമുലയുണ്ട് കേട്ടോ, അത് അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത്, ഇപ്പോൾ എനിക്കൊരു പഴയ ഹാബിറ്റ് ഉണ്ട്, ആ പഴയ ഹാബിറ്റ് ഞാൻ ചെയ്തതിന് ശേഷം ഉടൻ തന്നെ ഞാനൊരു പുതിയ ഹാബിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിലുണ്ടല്ലോ, രാവിലെ ഞാൻ എൻ്റെ കാപ്പി കുടിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഒരു പേജ് പുസ്തകം വായിക്കും. അത് ഞാൻ നോർമലി ചെയ്യുന്ന പരിപാടിയല്ല. അതുപോലെ തന്നെ രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് നമ്മൾ ചെരുപ്പൂരി പുറത്ത് വെക്കുന്ന അതേ സമയത്ത് ഞാൻ ഓടി പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കും. അതും നോർമലി ചെയ്യുന്ന സംഭവമല്ല. ഇവിടെ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം? ഇവിടെ നമ്മൾ നമ്മുടെ തലച്ചോറിന് പുതിയൊരു സൂചന, ഒരു ക്ലൂ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ക്യൂ എന്ന് പറയില്ലേ, ആ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. പകരം നിലവിലുള്ള ഒരു വലിയ സൂചനയുടെ കൂടെ പുതിയ ശീലത്തെ ഒട്ടും ഒട്ടിച്ചു വെക്കാതെ, അല്ലെങ്കിൽ അതായത് പുതിയൊരു സാധനത്തിനെ ഭയങ്കര പ്രഷർ ചെയ്ത് വെക്കാതെ ഈസി ആയിട്ട് നമ്മൾ ലേൺ ചെയ്യാണ്. അപ്പോൾ ഇതുവഴി പുതിയ ശീലങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത ഇല്ലാതാവും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥിരം ഹാബിറ്റിൻ്റെ കൂടെ പുതിയൊരു ഹാബിറ്റിനെ കൂടി കൂടെ ചേർത്ത് ചെയ്യാനായിട്ട് നോക്കുക.

0: 360 degree.
1: യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഇങ്ങനെയാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് കൂടേണ്ടി. ഇറ്റ്സ് മീ ആർ ജെ. ആ ഇല്ല, അപ്പൊ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോണ്ടേ? യെസ്, അടുത്ത ടിപ്പ് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളിങ്ങനെ ഹാബിറ്റ് സ്പെഷ്യൽ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, അപ്പൊ അതിനെ കുറച്ചും കൂടി കൂടുതലായിട്ട് ഇനി ആഴത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിൽ പലരും വിചാരിക്കാറുണ്ട് നമുക്ക് ഇച്ഛാശക്തി, വിൽ പവർ ഇല്ലാത്തത് കൊണ്ടാണ് നല്ല ശീലങ്ങൾ തുടരാനായിട്ട് പറ്റാത്തതെന്ന് പലരും പറയാറില്ലേ. നിനക്ക് വിൽ പവർ കുറവാ, നിനക്ക് പോരാ, നിനക്ക് അതില്ല, ഇതില്ല, അതുപോലെ തന്നെ അതില്ലാത്തത് കൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പലരും നമ്മളെ കുറ്റം പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വയം വിശ്വസിക്കാറുണ്ട്. പക്ഷേ ശരിക്കും പലപ്പോഴും ഈ വില്ലൻ നമ്മുടെ ഇച്ഛാശക്തിയൊന്നുമല്ല, നമ്മുടെ ചുറ്റുപാടാണ്, എൻവയോൺമെന്റ് ആണ്. കണ്ണിൽ കാണാത്ത കാര്യങ്ങൾ നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് മറന്നുപോകാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ദിവസവും കൂടുതൽ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുപ്പി അടുക്കളയിൽ ഒളിപ്പിച്ച് വെച്ചാൽ നടക്കുമോ? നടക്കില്ല ഗായ്സ്. പകരം നിങ്ങളുടെ ലിവിംഗ് റൂമിലും ഓഫീസിന്റെ മേശപ്പുറത്തോ അല്ലെങ്കിൽ ബെഡിനടുത്തൊക്കെ എപ്പോഴും വെള്ളം കുപ്പികൾ നിറച്ച് വെക്കുക. അപ്പൊ മേക്ക് ദ ക്യൂ ഒബ്വിയസ് എന്ന് പറയുന്ന സംഭവമാണ്, അത് കാണും തോറും നമുക്ക് എന്താ അത് ചെയ്യാൻ തോന്നും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ദിവസവും പഴങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രിഡ്ജിന്റെ താഴത്തെ തട്ടിൽ വെക്കാതെ ഡൈനിങ് ടേബിളിന്റെ നടുവിൽ ഒരു ഭംഗിയുള്ള പാത്രത്തിൽ കഴുകി വൃത്തിയാക്കി നല്ല ബ്യൂട്ടിഫുൾ ആക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാണുന്നോ തലച്ചോറ് അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും അല്ലേ. ചുറ്റുപാടിനെ നല്ല രീതിയിൽ നമ്മുടെ നല്ല ശീലങ്ങൾക്ക് അനുയോജ്യമാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്താൽ തന്നെ കഷ്ടപ്പെടാതെ നമുക്ക് ഒരുപാട് ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പുതിയ പുതിയ ഹാബിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻവയോൺമെന്റിന് വളരെ പ്രാധാന്യമുണ്ട്.

0: 360 degree.
1: Make it invisible. അതായത് ഈ ചീത്ത ശീലങ്ങളെ എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും അറിയോ നിങ്ങൾക്ക്? അപ്പൊ കേൾക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഇറ്റ്സ് മീ ആർജെ അയ്യ. നല്ല ശീലങ്ങൾ വളർത്തുന്നത് പോലെയല്ല ചീത്ത ശീലങ്ങൾ ഒഴിവാക്കുന്നത് അല്ലേ? അതിന് കുറച്ചുകൂടി കടുപ്പുണ്ട്, കുറച്ചുകൂടി ടഫ് പരിപാടിയാണ്. നല്ലത് ഉൾക്കൊള്ളാനും വയ്യ, എന്നാൽ മോശം കാര്യങ്ങൾ കളയാനായിട്ട് അതിനേക്കാളും വയ്യായികയാണ്, പറ്റില്ല എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഒരു ചീത്ത ശീലം ഉപേക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഹാബിറ്റ് ലൂപ്പിനെ തലതിരിച്ചു വിടുക. അതായത് ആ ശീലം ചെയ്യാനുള്ള സാഹചര്യം പരമാവധി ബുദ്ധിമുട്ടേറിയതാക്കുക. മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ആൻഡ് ഇൻവിസിബിൾ എന്നുള്ള സംഭവം. അതായത് ഇപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ എടുത്ത് നോക്കുന്നതാണ് നിങ്ങളുടെ ചീത്ത ശീലമെങ്കിൽ ഫോൺ മേശപ്പുറത്ത് വെക്കരുത്. അത് സ്വിച്ച് ഓഫ് ചെയ്ത് മറ്റൊരു മുറിയിലെ അലമാരയ്ക്കുള്ളിലൊക്കെ വെക്കുക. അതായത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റരുത്. അങ്ങനെയാണ്. അപ്പോൾ ഫോൺ എടുക്കണമെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് അടുത്ത മുറിയിൽ പോകേണ്ടി വരും. അതിനുശേഷം അലമാര തുറക്കണം, അതിനുശേഷം ഫോൺ എടുക്കണം, പിന്നെ സ്വിച്ച് ഓൺ ചെയ്യണം. ബുദ്ധിമുട്ടാണ്, അത് നമുക്ക് താല്പര്യമുള്ള പരിപാടിയല്ല. നമുക്ക് ഈസി തിങ്സിനോടാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. ആ ചെറിയൊരു തടസ്സം ഉണ്ടല്ലോ, ഒരു ഫ്രിക്ഷൻ നിങ്ങളുടെ തലച്ചോറിനെ ആ പ്രവൃത്തിയിൽ നിന്ന് കുറേയൊക്കെ പിന്തിരിപ്പിക്കും. അതുപോലെ തന്നെ ടി വി ഒരുപാട് കാണുന്ന ആളാണെങ്കിൽ റിമോട്ടിന്റെ ബാറ്ററി ഒരു ദൂരെ ഒരു സ്ഥലത്ത് വെക്കുക. അതുപോലെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് നിർത്തണമെങ്കിൽ വീട്ടിലേക്ക് അത്തരം സാധനങ്ങൾ വാങ്ങി വെക്കാതിരിക്കുക. അപ്പോൾ ചീത്ത ശീലങ്ങളിലേക്കുള്ള വഴിയിൽ പരമാവധി സ്പീഡ് ബ്രേക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവ തനിയെ തനിയെ തനിയെ അങ്ങനെ ഇല്ലാതാവും. കാരണം നമുക്ക് ഈസി തിങ്സ് ആണല്ലോ ഇഷ്ടം, നമുക്ക് മടിയുള്ള ഒരാളല്ലോ. അപ്പോൾ കുറച്ചുകൂടി ടഫാക്കുക, എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് കിട്ടുന്നത് മാറ്റിയിട്ട് കുറച്ചും കൂടി ഈ സ്പീഡ് ബ്രേക്ക് വെക്കുന്നത് എന്തിനാ? ഒറ്റ സ്പീഡിൽ പോകാൻ പറ്റാതെ ഒരു സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഉണ്ടാവാൻ വേണ്ടി അതുപോലെ തന്നെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇവരെ മാറ്റിയെടുക്കാനുള്ള ഒരു വഴി.

യെസ്, അങ്ങനെ ദേ ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ട് കൂടെ ഉണ്ട്. ഇറ്റ്സ് മീ ആർഷേ. ആ ഇല്ല, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, ഈ നല്ല ഹാബിറ്റുകൾ എങ്ങനെ ഉണ്ടാക്കും, മോശം ഹാബിറ്റ്സിനെ എങ്ങനെ ഒഴിവാക്കും, ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ 360 degree ആ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ വിചാരിക്കാറുണ്ട് വലിയ വിജയങ്ങൾ ഉണ്ടാകണമെങ്കിൽ വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്നല്ലേ. എന്നാൽ ശാസ്ത്രം പറയുന്നത് അതൊന്നും അല്ല കേട്ടോ. ദിവസവും വെറും 1% മാത്രം നിങ്ങൾ മെച്ചപ്പെടാനായിട്ട് ശ്രമിച്ചാൽ മതി, അത് വലിയൊരു അത്ഭുതം തന്നെ ഉണ്ടാക്കും എന്നൊരു കാര്യമാണ് ശാസ്ത്രലോകം പറയുന്നത്. കാരണം എന്താ, ഇതിനൊരു അത്ഭുതകരമായ മാത്തമാറ്റിക്കൽ ഫോർമുലയുണ്ട്. അതായത് നിങ്ങൾ ദിവസവും വെറും 1% വീതം മികച്ചൊരു ശീലം പിന്തുടർന്നാൽ ഒരു വർഷം, അതായത് 365 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മടങ്ങ് മികച്ചവരാകാം എന്നറിയാമോ? 1.01 = 37.78. അതായത് ഒരു വർഷത്തിന്റെ അവസാനം നിങ്ങൾ ഇന്നുള്ളതിനേക്കാൾ ഒരു 37 മടങ്ങ് മികച്ചൊരു വ്യക്തിയായി മാറിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. നേരെ തിരിച്ച് ദിവസവും 1% മോശം ശീലങ്ങളിലേക്ക് പോയാലും ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ മൂല്യം 0 എത്തും കേട്ടോ. അപ്പോൾ ശീലങ്ങൾ എന്നത് പലിശ കൂട്ടുപലിശയാകുന്നത് പോലെയാണ് അല്ലേ, കമ്പൗണ്ടിങ് എഫക്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു നല്ല കാര്യം ഒരുപക്ഷെ നാളെ വലിയൊരു മാറ്റത്തിൻ്റെ ആ ഒരു ഒരു റിഫ്ലക്ഷനായിരിക്കാം അല്ലേ. അപ്പോൾ ലോങ് റണ്ണിൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഗതി തന്നെ മാറ്റും എന്നൊരു കാര്യമുണ്ട്.

0: 360 degree.
1: ഹലോ, അങ്ങനത്തെ സമയം പോയത് അറിഞ്ഞോ? 360 degree ഇന്നത്തെ ഹാബിറ്റ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ പതിയെ പൂർണ്ണമാവാൻ പോവാണ്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു? ശീലങ്ങളുടെ പുറകിലെ ഹാബിറ്റ് ലൂപ്പ്, എളുപ്പത്തിൽ തുടങ്ങാൻ 2 minute റൂൾ, ശീലങ്ങളെ കോർത്തെടുക്കുന്ന ഹാബിറ്റ് സ്റ്റാക്കിംഗ്, കണ്ടാൽ മനസ്സിൽ വരുന്ന രീതിയിലുള്ള എൻവയോൺമെന്റ് ഡിസൈൻ, ചീത്ത ശീലങ്ങളെ പൂട്ടാൻ വഴികൾ അടയ്ക്കൽ, അതുപോലെ ജീവിതം മാറ്റുന്ന 1% മാതൃക ഫോർമുല, അങ്ങനെ ശീലങ്ങളെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാവുന്ന എല്ലാ 360 degree വശങ്ങളും ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഓർക്കേണ്ട കാര്യം എന്താ? മികച്ചൊരു ജീവിതം എന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്നതാണോ? അല്ല, അത് ദിവസവുമുള്ള ചെറിയ ശീലങ്ങളുടെ ഒരു ടോട്ടൽ സമ്മാണ്, ആകെ ഒരു തുകയാണ് അല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. അങ്ങനത്തെ ഇന്നത്തെ 360 degree എപ്പിസോഡിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ഞാൻ വരും ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട്. അപ്പോ നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജി ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് ഹലിയ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭി ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
3: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിക്കാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമാണ്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188 9090 9075.
3: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: With Ahalya FM 90.4. Kete kete kutukudam.

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതു മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും

0: തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: സർക്കാർ വിദ്യാർത്ഥിയും നൌജവാനോ കി ആകാംക്ഷാവും കൂ പൂരാ കർനെ ഔർ ഉൻകെ കല്യാണ കെ പ്രതി പൂരി തരഹ സേ പ്രതിബദ്ധ ഹൈ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്താ കോ സുൻനാ ഉസ്കാ സമാധാൻ കർനാ യേ ഹം സബ് കി ജിമ്മേദാരി ഹൈ.
0: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11 കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൌകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി.
0: മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും എസ് പി മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡിഒഎസ്പി ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലീം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി പി രാജീവ്. ഇക്കാര്യത്തിൽ BJPക്ക് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലീങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ പി രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ കെ സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി ബി അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4 സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 കൂടി 1,07,440 ഗ്രാമിന് 13,430 ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: കരുതലോടെ കർക്കിടകം.
6: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ആരോഗ്യവാനായ ഒരാൾക്ക് സുഖചികിത്സയുടെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഉണ്ട്. ആയുർവേദത്തിന്റെ ലക്ഷ്യം തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം എന്നുള്ളതാണ്. രോഗം വന്നാൽ മാത്രം ചികിത്സിക്കുക എന്നുള്ളതല്ല, ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതുകൂടിയാണ് ആയുർവേദത്തിന്റെ ലക്ഷ്യം. അതിനാൽ സുഖചികിത്സ പ്രതിരോധ ചികിത്സയുടെ ഭാഗമായിട്ടാണ് കാണേണ്ടത്.
7: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30,00,000+ കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM
8: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25 സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
9: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
10: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടകത്തിൽ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് എന്താണ് പ്രാധാന്യമെന്ന് പലരും ചോദിക്കാറുണ്ട്. മഴക്കാലത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കാരണം കൊണ്ട് തന്നെ, അതേപോലെ തന്നെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ദഹനമില്ലായ്മ, ദഹനശേഷി കുറയുന്നതും, അതേപോലെ തന്നെ വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വളരെയധികം കൂടാനുമുള്ള ചാൻസ് നമ്മൾ കൂടുതലും കർക്കിടകത്തിൽ കാണാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ കൂടുതലും പറയുന്നത് ശരീരത്തിനെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സ, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക, ആമാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ അതിജീവിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവ് കൂട്ടുക എന്നുള്ളതാണ്. പഞ്ചകർമ്മ ചികിത്സകൾക്ക് ശരീരത്തിലുള്ള സ്രോതസ്സുകൾ അഥവാ ചാനലുകൾ മൃദുവാക്കാനും ദോഷങ്ങളെ ചലിപ്പിക്കാനുമുള്ള കഴിവുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടി നിൽക്കുന്ന വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങളെ കുറയ്ക്കാനും ദഹനശേഷിയെ വർദ്ധിപ്പിക്കാനും പഞ്ചകർമ്മ ചികിത്സയ്ക്ക് സാധിക്കുന്നു. എല്ലാവർക്കും എന്നാൽ ഒരേ ചികിത്സയല്ല. വ്യക്തിയും വ്യക്തിയുടെ പ്രകൃതിയും രോഗാവസ്ഥയും അനുസരിച്ചിട്ടാണ് കർക്കിടകത്തിൽ ചികിത്സ ഉപദേശിക്കുന്നത്.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇത് നമ്മ നേരം ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു ഓൺ അഹല്യ എഫ് എം. ക്രിക്കറ്റ്നാ എല്ലാവർക്കും പിടിക്കും. ആനാ ക്രിക്കറ്റക്ക് തകുന്ന മാതിരി ഒരു ഗെയിം ഇരിക്കുന്നു സൊന്നാ അതുതാ ഗില്ലി തണ്ടം. ഒരു ചിന്ന സ്റ്റിക്ക് അതുതാ ഗില്ലിന്ന് സൊല്ലുവാങ്ക. ഒരു പെരിയ സ്റ്റിക്ക് അതുതാ തണ്ടം. ഇന്ന് ചിന്ന ഗില്ലിയ തണ്ടാല ലിഫ്റ്റ് പണി അടിച്ച് എവ്വളോ ദൂരം പോകുതോ അത് ബേസ് പണി താ പോയിന്റ്സ്. പാക്ക രൊമ്പ സിമ്പിൾക. ആനാ ടൈം കറക്റ്റാ ഇരിക്കണം. ഐ കോർഡിനേഷൻ സൂപ്പറാ ഇരിക്കണം. പഴയ കാലത്തില് സമ്മർ ഹോളിഡേയ്സ്നാ പസങ്ക എല്ലാരും കാലയില് സാപ്പാട് മുടിച്ചിട്ട് വെളിയെ പോയി സായങ്കാലം വരയ്ക്കും ഇന്ന് ഗെയിം താ. ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്നെന്നാ ഹിസ്റ്ററി എക്സ്പേർട്ട് சொல்றதுனா கில்லி தண்டா மாதிரி கேம்ஸ் தான் லேட்டர் பேட் அண்ட் பால் ஸ்போர்ட்ஸுக்கு இன்ஸ்பிரேஷன். அதனால தான் கிரிக்கெட் நம்மளுக்கு புதுசில்ல. நம்மளுக்கு ரூட்ஸ்ல இந்த மாதிரி கேம்ஸ் இருந்தது இல்ல. இன்னைக்கு மொபைல்ல பேட்டிங் கேம் ஆடுறதுக்கு பதிலா ஒரு நாள் கில்லி தண்டா ட்ரை பண்ணுங்க. ரியல் ஃபன் அப்பதான் புரியும். ஸோ எனக்கும் ட்ரை பண்ணணும்னு ஆசை. நீங்க விளையாடுறவங்களா இருந்தா கொஞ்சம் அந்த மெமரிஸ்க்கு எல்லாம் போயிட்டு திரும்பி வாங்க. இப்போ அடுத்த பாடலுக்கான டைம். திடீர்னு ஞாபகத்துல கில்லி படம் தான் வருது. ஸோ கில்லி படத்துல இருந்து சுரத்தேங்கா, எஸ் அந்த சாங் தான் நம்ம கேட்க போறோம். இது அஹல்யா எஃப்எம் அண்ட் திஸ் இஸ் ஆர்ஜி ஹீரா வித் யூ. ஸ்டே டியூன்ட்.

0: കേട്ടതിലൂടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. പിന്നെ മഴക്കാലത്ത് നമുക്കെല്ലാവർക്കും വെള്ളം ദാഹം കുറവായിരിക്കും. പക്ഷേ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചുക്ക്, ജീരകം, മല്ലി എന്നിവ ചേർത്ത് തിളപ്പിച്ച വെള്ളം പല വീടുകളിലും ഉപയോഗിക്കുന്നത് ഒരു നല്ല ശീലമാണ്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
6: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
9: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതെല്ലാം

0: ഞാൻ വിട്ടുകൊടുക്കില്ല.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24-6-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: 90.4. It's Rhythm of Palakkad. കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കർക്കിടക ചികിത്സയുടെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. കർക്കിടക ചികിത്സ ആയുർവേദ പ്രകാരം ശരീരത്തിലെ ദോഷങ്ങളെ, അതായത് ശരീരത്തിനെ നിയന്ത്രിച്ചു വരുന്ന ത്രിദോഷങ്ങളെ സമനിലയിലാക്കാൻ സഹായിക്കുന്നു. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതേപോലെ തന്നെ പേശികളും സന്ധികൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കും ശമനമുണ്ടാകാൻ കർക്കിടക ചികിത്സ സഹായിക്കുന്നു. അതിനോടൊപ്പം തന്നെ പേശികൾക്കും സന്ധികൾക്കും ബലം നൽകാനും ദഹനശേഷി മെച്ചപ്പെടുത്താനും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും കർക്കിടക ചികിത്സ സഹായിക്കുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമഗ്ര ആരോഗ്യം ലക്ഷ്യപ്പെട്ടിട്ടാണ് ആയുർവേദത്തിൽ കൂടുതലും കർക്കിടക ചികിത്സ പോലുള്ള ഋതുചര്യകൾ പറയുന്നത്.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA. 1 വർഷം കൂടി പഠിച്ചാൽ MCA. അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സേതു. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ ദ്രവ്യഗുണം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ആരോഗ്യവാനായ ഒരാൾക്ക് സുഖചികിത്സയുടെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഉണ്ട്. ആയുർവേദത്തിൻ്റെ ലക്ഷ്യം തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം എന്നുള്ളതാണ്. രോഗം വന്നാൽ മാത്രം ചികിത്സിക്കുക എന്നുള്ളതല്ല, ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതുള്ളൂ എന്നതുകൂടിയാണ് ആയുർവേദത്തിൻ്റെ ലക്ഷ്യം. അതിനാൽ സുഖചികിത്സ പ്രതിരോധ ചികിത്സയുടെ ഭാഗമായിട്ടാണ് കാണേണ്ടത്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA. 1 വർഷം കൂടി പഠിച്ചാൽ MCA. അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
7: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: 2 ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന August 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

ഇന്ന് അവർ എത്രത്തോളം സ്നേഹത്തോടെയും താല്പര്യത്തോടെയും നമ്മളോട് സംസാരിച്ചോ, അതേ താല്പര്യം നാളെയും മറ്റന്നാളും എപ്പോഴും അവരിൽ നിന്നുണ്ടാകണമെന്ന് നമ്മൾ വല്ലാതെ ആഗ്രഹിക്കാറുണ്ട്. അതിൽ ചെറിയൊരു മാറ്റം വരുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കാൻ ഒരല്പം മടി കാണിക്കുമ്പോൾ, നമ്മൾ വല്ലാതെ വിഷമിക്കാറുമുണ്ട്. അയാൾക്കിപ്പോൾ എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമില്ല, എന്നെ അവഗണിക്കുകയാണ് എന്ന് ചിന്തിച്ച് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സങ്കടം കൂട്ടും, ശരിയല്ലേ? ചിലപ്പോൾ ആ ഒരു ചിന്ത കൊണ്ട് അവരോട് പിണങ്ങാനും ആ സൗഹൃദം അവസാനിപ്പിക്കാനും വരെ നമ്മൾ മുതിരാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, എല്ലാ മനുഷ്യരുടെയും മാനസികാവസ്ഥയും പെരുമാറ്റ രീതിയും ഒരേപോലെ ആയിരിക്കണമെന്ന് വാശി പിടിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ തെറ്റാണ്. ചില മനുഷ്യർക്ക് അവരുടെ ഉള്ളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനായിട്ട് ചില സമയങ്ങൾ ആവശ്യമുണ്ട്. ഇടോ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ചുറ്റുമുള്ള ചില വ്യക്തികൾ അവർ ചിലപ്പോൾ വല്ലാതെ സീസണലായിരിക്കും. ചില പ്രത്യേക സമയങ്ങളിൽ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും, ഒരുപാട് സംസാരിക്കും. പക്ഷെ മറ്റു ചില നേരങ്ങളിൽ അവർ നമ്മളെ അത്രയങ്ങ് മൈൻഡ് ചെയ്തെന്ന് വരില്ല. ഒരു കാര്യം ഓർക്കുക, അതിനർത്ഥം അവർക്ക് നമ്മളോട് സ്നേഹമില്ല എന്നല്ല, അല്ലെങ്കിൽ അവർ നമ്മളെ ചതിക്കുകയാണ് എന്നൊന്നുമല്ല, മറിച്ച് അവരുടെ സ്വഭാവം അങ്ങനെയാണ്. ആ ഒരു രീതിയെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലാണ് നമ്മുടെ മനസ്സിൻ്റെ പക്വത ഇരിക്കുന്നത്. എത്ര ആഴമുള്ള വരികളാണല്ലേ. ഈ പ്രകൃതിയിലെ ഋതുക്കൾ മാറുന്നതുപോലെയാണ് ചില മനുഷ്യന്മാരുടെ മനസ്സ്. ചിലപ്പോൾ അവർ കരിയറിലെ വലിയൊരു അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുകയായിരിക്കും, അല്ലെങ്കിൽ വല്ലാതെ മൂഡ് ഓഫായിരിക്കുന്ന സമയമായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ അവർ നമ്മളിൽ നിന്ന് ഒരല്പം അകലം പാലിക്കുന്നത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ ശാന്തമാക്കാൻ അവരെടുക്കുന്ന സമയമാണ് അത്. അവരെ അവസരവാദികൾ എന്ന് വിളിച്ചിട്ട് കുറ്റപ്പെടുന്നതിന് മുമ്പ് അവരങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും മനുഷ്യരെ അവരുടെ തനിമയോടുകൂടി ഉൾക്കൊള്ളാനായിട്ട് പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഇമോഷണൽ മെച്യൂരിറ്റി. അവരടുത്തു വരുന്ന സമയത്ത് ആ സ്നേഹം സന്തോഷത്തോടെ സ്വീകരിക്കുക. അവരൊരല്പം മാറി നിൽക്കുമ്പോൾ അതിന് പരിഭവം കാണിക്കാതെ അവർക്ക് ആ സ്വാതന്ത്ര്യം നൽകുക. ഈ ഒരു പക്വത നിങ്ങളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെയോ നിങ്ങളുടെ സമാധാനത്തെയോ നശിപ്പിക്കാനായിട്ട് പോകുന്നില്ല. അനാവശ്യമായ തെറ്റിദ്ധാരണകൾ കൊണ്ട് നല്ല ബന്ധങ്ങളെ ഒരിക്കലും തള്ളിക്കെടുത്തരുത്. എല്ലാവരും എപ്പോഴും ഒരേ മൂഡിലായിരിക്കില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. ആളുകൾക്ക് അവരുടെ രീതിയിൽ ജീവിക്കാനുള്ള സ്പേസ് കൊടുക്കുക. ഉള്ളിലെ സ്നേഹം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഇത്തരം മാറ്റങ്ങളെ പുഞ്ചിരിയോടെ നേരിടാനായിട്ട് ശീലിക്കുക. നിങ്ങളുടെ ആ പക്വത നിങ്ങളുടെ ജീവിതത്തിന് നൽകുന്ന സമാധാനം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അനാവശ്യമായ പരിഭവങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. മനുഷ്യരെ കൂടുതൽ തിരിച്ചറിവുകളോടെ ഉൾക്കൊണ്ട് വലിയ ആന്തരിക ശാന്തതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. തിരിച്ചറിവുകൾ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ സമാധാനം നിറഞ്ഞൊരു മനസ്സ് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ആധുനിക ലോകത്ത് പലപ്പോഴും പ്രകടനങ്ങൾക്കാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആപ്റ്റായി എന്ന് വരില്ല, ഷോ ഓഫിനാണ് വലിയ വിലയുള്ളത്. അതാണ് കുറച്ചുകൂടെ ഇന്നത്തെ കാലത്ത് മനസ്സിലാവുന്നൊരു വാക്ക്. ഈ പ്രകടനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് സ്യൂട്ടാവണമെന്നില്ല. ഷോ ഓഫ്, ഈ ഷോ ഓഫിനാണ് ഇന്ന് വിലയുള്ളത്. വാക്കുകളിൽ വലിയ സ്നേഹം വാരി വിതറുന്നവർ, സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ കെയറിംഗ് പ്രകടിപ്പിക്കുന്നവർ, എപ്പോഴും മധുരമായി മാത്രം സംസാരിക്കുന്നവർ, ഇവരെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരായിട്ട് കാണാറുള്ളത്. അത്തരം വശ്യമായ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയും, നമ്മൾ അവരെ വല്ലാതെ വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ കൂടെയുള്ള ചില മനുഷ്യരുണ്ടാകും, അവർ അനാവശ്യമായിട്ടൊരു വാക്കുപോലും സംസാരിക്കില്ല. നമ്മളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കാനോ എപ്പോഴും പുകഴ്ത്തി സംസാരിക്കാനോ ഒന്നും അവർക്കറിയില്ലായിരിക്കും. അവരുടെ ആ ഒരു ഗൗരവം അല്ലെങ്കിൽ മിണ്ടാട്ടമില്ലായ്മ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയാൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല, ഒരു താല്പര്യക്കുറവുണ്ടെന്ന് തോന്നുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ അവരെ അകറ്റി നിർത്താറുണ്ട്. പക്ഷേ മനുഷ്യബന്ധങ്ങളിലെ യഥാർത്ഥ സ്നേഹത്തെ തിരിച്ചറിയാനുള്ള വലിയൊരു പാഠത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. ചില വ്യക്തികൾ ഒരിക്കലും ബാഹ്യമായ സ്നേഹപ്രകടനങ്ങൾ കാണിക്കില്ല, അനാവശ്യമായ വാക്കുകളും ഉപയോഗിക്കില്ല. പക്ഷേ നിങ്ങളൊരു പ്രതിസന്ധിയിൽ വീഴുമ്പോൾ നിങ്ങളുടെ കൂടെ വിശ്വസ്തയോടെ നിൽക്കുന്ന യഥാർത്ഥ സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നത് ആ മനുഷ്യർ മാത്രമായിരിക്കും. എന്നാൽ മറ്റു ചിലരാണെങ്കിൽ വാക്കുകളിൽ വലിയ രീതിയിൽ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും, പക്ഷെ അതൊന്നും ഒരിക്കലും യഥാർത്ഥ സ്നേഹമാവണം എന്നില്ല എന്നുള്ളത് കൈപ്പേറിയ ഒരു സത്യമാണ്. ഇന്ന് നമ്മുടെ ജോലിയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നാവുകൊണ്ട് വലിയ കോട്ടകൾ കെട്ടുന്ന എത്രയോ പേര് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, എന്ത് വന്നാലും നോക്കാമെന്നൊക്കെ വാക്കുകളിൽ പ്രകടിപ്പിക്കുന്ന പലരും നമുക്കൊരാവശ്യം വരുമ്പോൾ തന്ത്രപൂർവം വഴിമാറി നടക്കും. കാരണം അവരുടെ സ്നേഹം എന്ന് പറയുന്നത് വെറും ചുണ്ടുകളിൽ മാത്രമായിരുന്നു, ഒരിക്കലും ഹൃദയത്തിലല്ലായിരുന്നു. എന്നാൽ നിശബ്ദരായിരിക്കുന്ന ആ മനുഷ്യരുണ്ടല്ലോ, നമ്മൾ വീഴുമ്പോൾ ഒരു വലിയ ആശ്വാസ വാക്ക് പറയാനായിട്ട് അവർക്കറിയില്ലായിരിക്കും. പക്ഷേ നമ്മുടെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ആദ്യം ഓടിയെത്തുന്നത് അവരായിരിക്കും. പ്രവൃത്തികളിൽ സ്നേഹം കാണിക്കുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും മനുഷ്യരെ തിരിച്ചറിയാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് അവരുടെ മധുരമുള്ള വാക്കുകൾ നോക്കിയിട്ടല്ല, മറിച്ച് അവരുടെ പ്രവൃത്തികളും വിശ്വസ്തതയും നോക്കിയിട്ടാണ്. വാക്കുകളുടെ ആഡംബരങ്ങളിൽ വീണു പോകാതിരിക്കുക. പ്രകടനങ്ങൾ കാണിക്കാത്തതിൻ്റെ പേരിൽ, അതായത് ഈ ഷോ ഓഫ് കാണിക്കാത്തതിൻ്റെ പേരിൽ, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ ഒരിക്കലും വേദനിപ്പിക്കുകയോ അകറ്റുകയോ ചെയ്യരുത്. മിതമായി സംസാരിക്കുകയും എന്നാൽ ആവശ്യങ്ങളിൽ തണലാകുകയും ചെയ്യുന്ന മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. കപടമായ സ്നേഹപ്രകടനങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. വാക്കുകളിലെ പൊള്ളത്തരങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. പ്രവൃത്തികളിലെ യഥാർത്ഥ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് വിശ്വസ്തരായ മനുഷ്യരെ കൂടെ കൂട്ടിയിട്ട് വലിയ ആത്മവിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോവാം. മനസ്സിലായോ?

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു ലോകത്ത് പല വിധത്തിലുള്ള മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും രീതികളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടപെടുന്ന ആളുകളൊക്കെ എപ്പോഴും 100% സത്യസന്ധരായിരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാനും കഴിയില്ല. ചില മനുഷ്യർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് താൽക്കാലികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയോ ഒക്കെ ചില ചെറിയ നുണകളൊക്കെ പറയുന്നത് നമ്മൾ കാണാറുണ്ട്. അതൊരു പക്ഷെ മറ്റാർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത, ആരുടെയും ജീവിതത്തെ ബാധിക്കാത്ത വെറും കൊച്ചു നുണകളായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അയാളൊരു നുണയനാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ മാറ്റി നിർത്താറില്ല. കാരണം സത്യവും നുണയും ചേർന്നതാണ് ഈ വലിയൊരു ലോകം. ഈ ലോകത്ത് രണ്ടുമുണ്ട്, രണ്ടും വേണം അല്ലേ? അതുകൊണ്ട് തന്നെ അപരിചിതരോ അല്ലെങ്കിൽ സാധാരണ സുഹൃത്തുക്കളോ പറയുന്ന അത്തരം കാര്യങ്ങളെ, അതായത് അത്തരം നുണകളെ നമ്മൾ അത്ര ഗൗരവമായിട്ടൊന്നും എടുക്കാറില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇതേ നുണ നമ്മുടെ ജീവിതത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന, നമ്മളെ ജീവനേക്കാൾ വിശ്വസിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിലും അതാണ് നമുക്ക് താങ്ങാൻ കഴിയാത്തത്. നമ്മുടെ ലൈഫിൽ സത്യം മാത്രം പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ടാകും. എന്ത് വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നമ്മളെ കൂടെ ഉണ്ടാകുമെന്നൊരു വലിയൊരു സുരക്ഷിതത്വം അവർക്ക് കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ടും ആ ഒരു സ്പേസ് അവർക്കുണ്ടായിട്ടും അവർ നമ്മളോട് നുണ പറയുമ്പോൾ അതൊരിക്കലും പുറത്തു കൊടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഹൃദയം തകർക്കുന്ന യാഥാർത്ഥ്യം. എന്തൊരു കനത്ത വേദനയാണ് അതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപരിചിതർ പറയുന്ന നുണ നമ്മളെ ബാധിക്കില്ല, കാരണം അവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവർ നുണ പറയുമ്പോൾ അവിടെ തകരുന്നത് വെറൊരു വാക്ക് മാത്രമല്ല, മറിച്ച് വർഷങ്ങൾ കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്ത ട്രസ്റ്റാണ്, വിശ്വാസം എന്നൊരു വലിയ അടിത്തറയാണ്. നിനക്ക് എന്നോട് അത് നേരിട്ട് പറയായിരുന്നില്ലേ, ഞാൻ നിന്നോട് ക്ഷമിക്കുമായിരുന്നല്ലോ എന്ന ആ ഒരു ചോദ്യമാണ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ ശ്വാസം മുട്ടിക്കുക. ഒരു ബന്ധത്തിൽ സത്യം പറയാനുള്ള സ്പേസ് ഇല്ലാതാകുമ്പോഴാണ് മനുഷ്യർ നുണകളെ ആശ്രയിക്കുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ ആ ഒരു സ്പേസ് ഉണ്ടായിട്ടും ഒരാൾ നുണ പറയുന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ അത് അവരുടെ സ്വഭാവത്തിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ഭയമില്ലായ്മയാണ് അവർക്ക്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഒരു നുണ കൊണ്ട് ഒരു പക്ഷേ ഒരു നിമിഷം അവർക്ക് ജയിക്കാനായിട്ട് കഴിഞ്ഞേക്കാം. പക്ഷേ ആ ഒരൊറ്റ നുണയിലൂടെ അവർക്കൊരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിലെ സ്ഥാനമാണ് നഷ്ടപ്പെടുന്നത് എന്ന് അങ്ങനെയുള്ളവർ ഓർക്കാറില്ല. ബന്ധങ്ങളിൽ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ല എങ്കിലും പരസ്പരമുള്ളൊരു ട്രാൻസ്പെറൻസിയും വിശ്വാസ്യതയും എപ്പോഴും ഉണ്ടായിരിക്കണം. വിശ്വസിച്ചവർ നുണ പറയുമ്പോൾ സങ്കടം തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ സങ്കടത്തിൽ തളർന്നു പോകാതെ മനുഷ്യരുടെ ഇത്തരം പരിമിതികളെ മനസ്സിലാക്കുക. നുണകൾ കൊണ്ട് കെട്ടിപ്പടുക്കുന്ന ബന്ധങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടാവില്ല എന്നൊരു സത്യം തിരിച്ചറിയുക. എപ്പോഴും ഒരു ട്രാൻസ്പെറൻസി, അതായത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് കേട്ടോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒരു ട്രാൻസ്പെറൻസി, ഒരു സുതാര്യത ഉള്ളത്, സത്യസന്ധതയുള്ളത് നല്ലതാണ്. അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുത്താൽ മതി. ഈ കപടമായ വിശ്വാസങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. കുറച്ചുകൂടെ വ്യക്തത വേണം അല്ലേ? ഏത് ബന്ധമാണെങ്കിലും അവിടെ ഒരു വ്യക്തത വേണം, എന്നും പറയാനുള്ളൊരു സ്പേസ് വേണം. ആ ഒരു സ്പേസ് കൊടുത്തിട്ടും അവർ നിങ്ങളോട് നുണ പറയുന്നുണ്ട് എങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട്. മനസ്സിലായോ? ആ കുഴപ്പം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: എന്ത് പറഞ്ഞാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ സംഗീതത്തിന്റെ അഭിമാനം എന്ന് പറയണോ, ലോക സംഗീത വേദിയിൽ ഇന്ത്യയുടെ പേരുയർത്തിയ അതുല്യ പ്രതിഭ എന്ന് പറയണോ, ഇസൈ പുയൽ എന്ന് വിളിക്കണോ, ഇന്ത്യക്ക് ഓസ്കാർ നേടിത്തന്ന മഹാപ്രതിഭ എന്ന് പറയണോ, അദ്ദേഹത്തിന്റെ ഏത് പാട്ടെടുത്താലും സംഗീതത്തിന് അതിരുകളില്ല എന്ന് നമുക്ക് വീണ്ടും വീണ്ടും തെളിയിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ. അങ്ങനെ വേണം എ ആർ റഹ്മാൻ എന്ന മഹാപ്രതിഭയെ കുറിച്ച് സംസാരിക്കാൻ. ഇന്നും ഓരോ ഗാനത്തിലൂടെ പുതുമ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഒരു സംഗീത സംവിധായകൻ, സംഗീത മാന്ത്രികൻ എ ആർ റഹ്മാന്റെ അനശ്വര ഗാനങ്ങളിലേക്കൊക്കെയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. വെറും 50 രൂപയ്ക്ക് ഒരു റെക്കോർഡ് പ്ലെയർ ആയിരുന്ന അദ്ദേഹം ദിലീപ് കുമാർ എന്ന പേര് ഒരു കാലഘട്ടത്തിൽ മാറ്റുകയാണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ദിലീപ് കുമാർ എന്ന പേര് മാറ്റി പിന്നീട് എ ആർ റഹ്മാൻ എന്ന പേരിലേക്ക് അദ്ദേഹത്തിന്റെ ജീവിതവും സംഗീത ജീവിതവും ഒക്കെ മാറുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനൊരു പുതിയ വ്യക്തിത്വം കിട്ടുന്നതിനൊപ്പം തന്നെ സംഗീത മേഖലയിലേക്ക് പുത്തൻ ഒരു താരോദയമായി കടന്നു വരുന്ന ആ ഒരു ചെറിയ പയ്യനെ വളരെ സ്നേഹത്തോടെയും ആകാംക്ഷയോടും കൂടിയാണ് എല്ലാവരും നോക്കി നിന്നത്. അങ്ങനെ മലയാള സിനിമയ്ക്ക് മാത്രമല്ല, തമിഴ്, ഹിന്ദി, തെലുഗ്, കന്നഡ ഏത് ഭാഷയാണ്, അങ്ങനെ ഒരു ഭാഷയിൽ ഒതുങ്ങി നിൽക്കാത്ത സംഗീത യാത്ര നമുക്ക് സമ്മാനിച്ച എ ആർ റഹ്മാന്റെ ഒരു പാട്ടിലൂടെ മാത്രമാണ് നമുക്ക് ഇന്നത്തെ ഷോ ആരംഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജെന്റിൽമെൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഉസ്ലാം ബട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞ പാട്ടും ഷാഹുൽ ഹമീദും സ്വർണലതയും ചേർന്ന് പാടിയ ഈ പാട്ടുകൾക്ക് വൈരമുത്തുമാണ് അന്ന് വരികൾ രചിച്ചത്. ഈ പാട്ടിലൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. കഥകൾ ഒരുപാട് ബാക്കിയുണ്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങളോടൊപ്പം. ആർ ജി ഹീരാണ്, ഇസൈ പുയൽ, എ ആർ റഹ്മാൻ, സംഗീതത്തിലൂടെയുള്ള യാത്ര. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ സ്റ്റേ ട്യൂൺഡ്.

13 വയസ്സ് മുതൽ കീബോർഡ് പ്ലെയർ ആയിരുന്ന ഒരു കൊച്ചു മിടുക്കൻ. അങ്ങനെ വർഷങ്ങളോളം ആ ഒരു നീണ്ട യാത്ര തുടർന്നു. ആർ കെ ശേഖർ എന്ന അച്ഛന്റെ സ്റ്റുഡിയോയിൽ 6-ഉം 7-ഉം വയസ്സൊക്കെ ഉള്ള സമയത്ത് ഹാർമോണിയം വായിച്ചിരിക്കുന്ന സമയത്ത് പല മ്യൂസിക് ഡയറക്ടേഴ്സും പറയായിരുന്നു, മോൻ നന്നായി വരും, നല്ലൊരു വലിയ മ്യൂസിക് ഡയറക്ടറാകും എന്ന് പറയുമ്പോഴൊക്കെ അച്ഛനൊരു ചെറു പുഞ്ചിരിയോടുകൂടി അതിനെ ഇങ്ങനെ ആ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ചിരിച്ചു തള്ളിയിരുന്നതായി അദ്ദേഹം ഓർക്കുന്നുണ്ട്. പക്ഷേ അമ്മയാണ് എ ആർ റഹ്മാനെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിലേക്ക് തിരിച്ചു വരണം, അച്ഛന്റെ പാത തുടരണം എന്ന് എ ആർ റഹ്മാനോട് ആവശ്യപ്പെടുന്നതും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറയുന്നതും ഇതിന്റെ എല്ലാം പുറകിൽ അമ്മയാണ് എന്ന് തന്നെയാണ് എ ആർ റഹ്മാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കാര്യം. എന്തായാലും ആ അമ്മയുടെ സപ്പോർട്ടുകളും അല്ലെങ്കിൽ പ്രാർത്ഥനകളും ഒന്നും വെറുതെയായില്ല. സംഗീത ലോകത്തിന് ഒരു മാന്ത്രികനെ തന്നെ കിട്ടുകയും മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ സാധിക്കുന്ന തരത്തിൽ ഒരു വ്യക്തി ഉയരുന്നതും ആ സംഗീതം ഉയർന്നതിന്റെ ഏറ്റവും ആസ്മരികമായ തലങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച ആ സംഗീത സംവിധായകന്റെ മറ്റൊരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വൈരമുത്തു വരികൾ എഴുതി മനോയും സുജാത മോഹനും ചേർന്ന് പാടിയ പാട്ട് ആത്തങ്കര മരവി. കിഴക്ക് ചീമയിലെ എന്ന സിനിമയിലെ ഈ ബ്യൂട്ടിഫുൾ പാട്ടാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര സ്റ്റേ ചെയ്യുന്നുണ്ട്.

0: കമ്പ്യൂട്ടർ ഇഷ്ടപ്പെട്ടിരുന്ന, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ചേഞ്ച്, സംഗീതത്തിൽ എപ്പോഴും ഒരേപോലെ കാര്യങ്ങൾ നടന്നിട്ട് കാര്യമില്ല, പതുക്കെ പതുക്കെ ഒരു ചേഞ്ച് അതിൽ സംഭവിക്കും. ആ ചേഞ്ചിന്റെ ഭാഗമാണ് എല്ലാ പാട്ടുകളും. അല്ലെങ്കിൽ എങ്ങനെയാണ് പേട്ടർ ആപ്പ് പോലെയുള്ള പാട്ടുകളൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് പറയാനുള്ള ഉത്തരമാണ്, മാറ്റത്തെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്നു. അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഗീതത്തിലും അനിവാര്യമാണ്, ജീവിതത്തിലും അനിവാര്യമാണ്. അങ്ങനെ ഡയറക്ടറിന്റെ ഒരു പിക്ചറൈസേഷനെ എങ്ങനെയാണോ ഒരു പാട്ട് വേണ്ടത്, ആ പാട്ട് അതിനനുസരിച്ച് കമ്പോസ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ധർമ്മം മാത്രമാണ് അദ്ദേഹം ചെയ്തത്. തീർച്ചയായിട്ടും ആ പാട്ടിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രമുള്ളതല്ല, സംവിധായകനും അതിൽ ഈക്വലി പങ്കുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുന്ന ഒരു അസാമാന്യ കഴിവുള്ള ഒരു കലാകാരൻ. നമ്മുടെ ഇന്ത്യയിൽ അദ്ദേഹം ജനിച്ചു, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ തരുന്ന കാര്യമാണ്. സുരേഷ് പീറ്ററും തേനിയിൽ കുഞ്ഞരാമൽ, ഷാഹുൽ ഹമീദ് എല്ലാവരും ചേർന്ന് പാടിയ പാട്ട്, ശങ്കർ വരികളെഴുതി കാതലൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പെറ്റർ ആപ്പ് എന്ന് പറഞ്ഞ പാട്ടാണ്. ഒരു റാപ്പ് സംഗീതം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ടെക്സ്ചർ തമിഴ് സിനിമയ്ക്കും സംഗീത ആസ്വാദകരുടെ ഇടയിലേക്കും പരിചയപ്പെടുത്തിയ ഈ ബ്യൂട്ടിഫുൾ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് ഓർമ്മയിലുണരും ഗാനങ്ങളുമായി. അഹല്യ എഫ് എമ്മിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്.
1: Bob Clearmountain mixed with the attitude, funky drums from hell. Side up at the chrome.

ചിന്ന ചിന്ന ആസേ ഒരു ട്യൂണിൽ നിന്നാണ് ഈ പാട്ടുണ്ടാവുന്നത്. കണ്ണുക്ക് മയ്യഴക് ഒരു വരിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് കണ്ണുക്ക് മയ്യഴക് പോലുള്ള ഒരു പാട്ടിന്റെ ട്യൂണിലേക്ക് എത്തുന്നത്. എന്നാൽ ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്ന് പറയുന്ന ഒരു ഫ്രേസ് അല്ലെങ്കിൽ ആ ഒരു വാചകത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ പാട്ട് കംപ്ലീറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എവിടെ നിന്നാണ്, ഇപ്പൊ പല സംഗീത സംവിധായകരും പറയാറുണ്ട് വരികൾ എഴുതി അതിൽ നിന്ന് ട്യൂൺ ചെയ്യുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു രീതിയിൽ മാത്രമേ പാട്ട് സംഭവിക്കൂ എന്നുള്ളതില്ല. പല രീതിയിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ, പല രീതിയിൽ അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്യുന്ന പാട്ട് സംഗീതം ഏറ്റവും ഭംഗിയായി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം എന്നും തുടർന്നിരുന്നു, ഇന്നും തുടരുന്നു. ആൻഡ് എ ആർ റഹ്മാനും സുരേഷ് പീറ്റേഴ്സും ഷാഹുൽ ഹമീദും ചേർന്നിട്ടാണ് ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്ന് പറയുന്ന ഈ പാട്ട് തന്നെ പാടിയിട്ടുള്ളത്. ഈ ഫ്രേസ് പറയുന്നത് പോലെ തന്നെ ലൈഫിനെ ഈസി ആയിട്ട് കാണാം, ഒന്നിനോടും അറ്റാച്ച്ഡ് ആവാതിരിക്കുക, എല്ലാം ആരുടെയൊക്കെയോ കൈകളിൽ ഏൽപ്പിച്ച് തന്റെ ജോലിയിൽ 100% ആത്മാർത്ഥത പുലർത്തിയിരുന്ന ഒരു സംഗീത സംവിധായകൻ. ആ ആത്മാർത്ഥത അദ്ദേഹത്തിനെ നേരെ എത്തിച്ചത് ജനങ്ങളുടെ ഹൃദയത്തിലേക്കായിരുന്നു. വൈരമുത്തു വരികൾ എഴുതി കാതലൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്ന പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ട്യൂൺ ചെയ്തിരിക്കുന്നത് അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

തമിഴച്ചി എന്ന വാക്ക്, ഈ വാക്ക് വെച്ചൊരു പാട്ട് ചെയ്യണം എന്ന് വൈരമുത്ത് പറയുകയാണ്. സെന്തമിഴ് നാട്ട് തമിഴച്ചി എന്ന് അതിനെ ഒന്ന് മാറ്റുന്നു. അടുത്തിരുന്ന് ഒരു ലിറിസിസ്റ്റ് അടുത്തിരുന്ന് വരികൾ എഴുതി കമ്പോസ് ചെയ്ത ഒരു പാട്ട് എന്ന പ്രത്യേകതയുണ്ട് ഈ സിനിമയ്ക്ക്. അതായത് എ ആർ റഹ്മാനും വൈരമുത്തും തമ്മിലുള്ള ഒരു ഒരു സംഭാഷണം, ചുമ്മാ ഇരുന്നിങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്ന പോലെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നൊരു വാക്ക്, ആ വാക്കിനെ അവർ എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു സംഗീത സംവിധായകനും ലിറിസിസ്റ്റും കൂടി ഇരുന്ന് ആലോചിച്ചെഴുതി ഉണ്ടായ ഒരു പാട്ട്, അതാണ് വണ്ടിച്ചോലെ ചിന്നറാസ് എന്ന സിനിമയിൽ ഷാഹുൽ ഹമീദ് പാടിയിട്ടുള്ള തമിഴച്ചി, സെന്തമിഴ്നാട്ട് തമിഴച്ചി എന്ന് പറഞ്ഞ പാട്ട്. ഈ പാട്ടൊരു പഴയ കാല ഓർമ്മയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു പാട്ട് തന്നെയാണ്. ഓരോ പാട്ടിലും തന്റേതായ ഒരു മുദ്ര പതിപ്പിച്ച് മാത്രം ഇറങ്ങുന്ന ഒരു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഈ പാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് അടുത്തത്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണഹലിയ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ജെന്റിൽമാൻ എന്ന സിനിമ റിലീസ് ചെയ്ത സമയത്ത് എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. ആ സിനിമ തന്നെ ഒരു വലിയ പ്രമേയമാണ് നമ്മളിലേക്ക് അവതരിപ്പിച്ചത്, ഒരു സീരിയസ് പ്രമേയം. അതുകൊണ്ട് തന്നെ ഡയറക്ടർ ആവശ്യപ്പെട്ടിരുന്നു ഈ സിനിമയിലെ കഥ സീരിയസ് ആയതുകൊണ്ട് തന്നെ പാട്ടുകൾ നമുക്ക് കുറച്ച് ഈസി ആക്കാം, അല്ലെങ്കിൽ കോമഡി ആക്കിക്കൊണ്ടുള്ള പാട്ടുകളൊക്കെ ചെയ്യാം, എന്തും ചെയ്തുകൊള്ളൂ എന്നൊരു സ്വാതന്ത്ര്യം തരികയും, അങ്ങനെ വളരെ ഇന്റൻഷനലി ബോധപൂർവം ഈ 5 പാട്ടുകളും ആ സിനിമയ്ക്ക് വേണം എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഓരോ പാട്ടുകളും ചെയ്യാനുള്ള ഒരു സംഗീത സംവിധായകന്റെ വെമ്പലാണ് ഈ സിനിമയിലുള്ള 5 പാട്ടുകളും ഒന്നിനൊന്ന് ഹിറ്റായി എന്നുള്ളത് മാത്രമല്ല, ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന്റെ കൊറിയോഗ്രഫി ആണെങ്കിലും ആ സിനിമയിൽ അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു സിനിമ, അങ്ങനെ ഉണ്ടായ പാട്ടുകൾ. ഈ സിനിമയിലെ ചിക്ക് ബുക്ക് റെയിലേ എന്ന് പറഞ്ഞ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. സുരേഷ് പീറ്ററും ജി വി പ്രകാശ് കുമാറും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സിനിമയും ഈ പാട്ടുകളും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു യൂത്തിന്റെ ഇടയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഒരു പൾസായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ പാട്ടിന്റെ വിജയം എന്ന് പറയുന്നത്. കൂടുതൽ ഞാൻ അതിനെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഈ പാട്ട് നമ്മുടെ ഹൃദയത്തിനോട് ചേർന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര മറ്റൊരു AR റഹ്മാൻ ഗാനത്തിലേക്ക് നമ്മൾ പോകുന്നു. സ്റ്റേ ട്യൂൺഡ് ടു അഹ്ലിയ FM.

ഹരിഹരൻ എന്ന ഗായകനെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ഒരു ഗായകനെ നമ്മൾ കാണുമോ എന്ന് തന്നെ സംശയമാണ്. കാരണം അത്രയും ഭംഗിയായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചതും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിനോട് അത്രയും സ്നേഹത്തോടെ അവർ ചോദിക്കുന്ന ഓരോ റിക്വസ്റ്റുകളും വളരെ സ്നേഹത്തോടുകൂടി പാടിക്കൊടുക്കുന്ന ഒരു ഒരു ഒരു ഒരു വല്ലാത്തൊരു മനുഷ്യൻ, അങ്ങനെ പറയേണ്ടി വരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് ഞാനൊരു സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാരിയുടെ പല്ലു ഇങ്ങനെ തലഭാഗം ഇങ്ങനെ കുറച്ചിങ്ങനെ നീങ്ങി നിൽക്കുവാണ്. അപ്പം ഞാൻ സംസാരിച്ച് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത്, ഞാൻ ചിലപ്പോൾ ഇറങ്ങി വരുന്ന സമയത്ത് ആ സാരിയുടെ തല ഇങ്ങനെ തട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ പറയാണ്, ഹീര ഒന്ന് ശ്രദ്ധിച്ചിറങ്ങൂ, പല്ലു കുറച്ച് നീളം കൂടുതലാണ്, ചവിട്ടരുത്, വീഴരുത് എന്നൊക്കെ വളരെ സ്നേഹത്തോടുകൂടി ഒരു ഒരു ഒരു അച്ഛൻ്റെ ഒരു ഒരു സ്നേഹത്തോടും കരുതലോടും ഒക്കെ കൂടി എന്നോട് ഇപ്പോഴും പറഞ്ഞത് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ എവർ ഗ്രീൻ സോങ്, അല്ലെങ്കിൽ എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനും ഹരിഹരൻ എന്ന മാജിക്കൽ വോയിസും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടിയത് മറക്കാനാകാത്ത ഒരു പാട്ട് തന്നെയാണ്. ബോംബെ എന്ന സിനിമ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരേ ഒരു ഗാനം ഉയരെ ഉയരെ. ആൻഡ് എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകൻ ഏറെ സ്പെഷ്യലാണ് ബോംബെ എന്ന സിനിമ. ആൻഡ് ഈ സിനിമയിൽ തന്നെ പലപ്പോഴും ഈ ഈ പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം അന്നത്തെ ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പാട്ടിന് വേണ്ടി ഒരു വലിയ ബഡ്ജറ്റ് മാറ്റി വെക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. പക്ഷെ ഉയരെ ഉയരെ എന്ന പാട്ടിന്റെ പിക്ചറൈസേഷൻ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് ഇസൈ പോയൽ എ ആർ റഹ്മാൻ പറഞ്ഞിട്ടുള്ളത്. അത്രയും ബഡ്ജറ്റ് ഇല്ലാതിരുന്ന കാലത്തും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു പിക്ചറൈസേഷൻ കിട്ടിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഉയരെ ഉയരെ എന്ന പാട്ട്. ആ ഒരു കടലും ആ അലകളും ആ പാട്ടിൻ്റെ ഒരു ഒഴുക്കുമൊക്കെ ഇന്നും ഒരുപാട് പേരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഒരു സംഗീത വിരുന്ന് തന്നെയാണ്. കെ എസ് ചിത്രയും ഹരിഹരനും ചേർന്ന് പാടിയ ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് ഒരു എ ആർ റഹ്മാൻ പാട്ടുകളിലൂടെയുള്ള യാത്ര നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാം? അപ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

കിഴക്ക് ചീമയിലെ എന്ന് പറഞ്ഞൊരു സിനിമ, ഈ സിനിമയിലെ മാനോത്ത് മത്തിയിലെ എന്ന് പറഞ്ഞ പാട്ട്, എനിക്കറിയില്ല എത്ര പേര് ഈ പാട്ട് കേട്ടിട്ടുണ്ടോ. ചിലപ്പോൾ പുതിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് എ ആർ റഹ്മാൻ പാട്ടുകൾ കേൾക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ പെട്ടെന്നൊന്നും കയറി വരാൻ സാധ്യതയില്ലാത്തൊരു പാട്ടാണിത്. പക്ഷേ ഈ പാട്ടിന്റെ പിക്ചറൈസേഷൻ നമുക്കൊരു മലയാള സിനിമ കാണുന്ന പോലത്തെ അതേ ഫീല് നമുക്ക് കിട്ടും. വിജയകുമാർ എന്ന് പറയുന്ന ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു നടനൊരു തോർത്തൊക്കെ ഉപയോഗിച്ച് ഒരു ഒരു കുട്ടി ഉണ്ടായ സന്തോഷം അത് നാട്ടുകാരെ അറിയിക്കുകയും ആ തോർത്ത് വെച്ചിട്ടുള്ള നല്ല നല്ല സ്റ്റെപ്പുകൾ ഇടുകയും ഈ പാട്ടിന്റെ ഒരു ഈണത്തിനനുസരിച്ച് കാളവണ്ടിയും ഡാൻസേഴ്സും കൃഷിയും പണിക്കാരും അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് സീൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ. ഒരു ടൈറ്റിൽ സോങ് ആണ്, പക്ഷെ വളരെ ഭംഗിയായിട്ട് എ ആർ റഹ്മാൻ സിഗ്നേച്ചർ ഉള്ള ഒരു പാട്ട് തന്നെയാണ്. കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കണം, ഈ പാട്ടിന്റെ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പാട്ട് തന്നെയാണ്. ഈ പാട്ടും ഈ സിനിമയുടെ പിക്ചറൈസേഷനും എ ആർ റഹ്മാൻ എന്ന സംഗീത സംവിധായകനെ ഞെട്ടിച്ച ഒരു ഗാനമാണ്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പാട്ടിനെ അവര് വിഷ്വലിൽ നമുക്ക് തന്നു, ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് തന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ഗാനം. കിഴക്ക് ചീമയിലെ എന്ന സിനിമയിലെ എസ് പി ബാലസുബ്രഹ്മണ്യനും ശശിരേഖയും ചേർന്ന് പാടിയ പാട്ട് വൈരമുത്തുവിന്റെ വരികൾ. ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരു പവർ പാക്ഡ് എനർജറ്റിക് സോങ്, ടൈറ്റിൽ സോങ്. ആർ ജി ഹീറയാണ് നിങ്ങളുടെ കൂടെ. On Ahalya FM, stay tuned.

ഓടക്കുഴൽ നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷവും സുഖവുമൊക്കെ തോന്നാറുണ്ട്. പക്ഷേ അതേ പാട്ട് ചിലപ്പോൾ ഓടക്കുഴൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതേ സുഖം കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മൾട്ടി ലെയേഴ്സ് അല്ലെങ്കിൽ മൾട്ടി റെക്കോർഡിംഗ് എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറി തുടങ്ങിയത്. എന്താണോ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു എയറും ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു ഓടക്കുഴലിൻ്റെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പല പല തരത്തിലുള്ള നാച്ചുറൽ റെക്കോർഡിംഗ് രീതികളൊക്കെ പരീക്ഷിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് AR Rahman. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും മുക്കാബ്ല എന്ന് പറയുന്ന ഒരു പാട്ട് റിലീസ് ചെയ്യുമ്പോൾ അത് പല പല ഭാഷകളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഒരു സത്ത് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ആ ഒരു സംഗീതത്തിന്റെ ഒരു മഹാത്മ്യമായിട്ട് തന്നെ പറയണം. ആൻഡ് മുക്കാബ്ല എന്ന് പറയുന്ന പാട്ട് ഒത്തിരി പേർക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഏതൊരു കോളേജ് ഡേക്കും സ്കൂളിലെ ഫംഗ്ഷനും കുട്ടികളുടെ ഒരു ഒരു പവർ പാക്ഡ് പെർഫോമൻസിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന പാട്ട് തന്നെയാണ് മുക്കാബ്ല. ആൻഡ് അതിൻ്റെ ഒരുപാട് റീമിക്സ് വേർഷൻസും റീക്രിയേഷൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും ബേസിക് പാട്ടിനോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം ഒരു തരി പോലും കുറയുന്നില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് വളരെ സ്പെഷ്യലാണ് നമുക്ക്. ആൻഡ് എപ്പോഴെങ്കിലുമൊക്കെ അദ്ദേഹം പറയുന്നത് ഒരു 3 സിനിമ അടുപ്പിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലൊരു പാട്ട് കയറണം. കാരണം ഇതെപ്പോഴും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടല്ല, അല്ലെങ്കിൽ എപ്പോഴും ഇത്തരത്തിലുള്ള പാട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു രസം ഉണ്ടാവില്ല. പക്ഷേ ഒരു 3 സിനിമ ചെയ്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു മുക്കാബ്ല പോലുള്ള ഒരു പാട്ടുണ്ടാവുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് അദ്ദേഹം ഇതിനെ പറയുന്നത്. എന്തായാലും ഈ ഒരു മ്യൂസിക്കൽ ട്രീറ്റിലേക്കാണ് നമ്മൾ അടുത്തതായി കടക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RG Hero FM, and ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മുഖാബ്ല. സ്റ്റേ ട്യൂൺഡ്.

പല പാട്ടുകളും അദ്ദേഹം വളരെ ലേറ്റ് നൈറ്റ് കമ്പോസ് ചെയ്യുന്ന പാട്ടുകളാണെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി ഒരു മണി സമയത്ത് അദ്ദേഹം വിളിക്കുകയാണ്. ബാല എന്ന് പറയുന്ന ഭാരത് ബാല, നമ്മുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള ഭാരത് ബാലയെ വിളിച്ച് പറയുകയാണ്, ഇങ്ങനൊരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് കേൾക്കാമോ. പക്ഷെ അന്ന് റെക്കോർഡിങ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബാല തന്നെയാണ് അവിടെ കൺസോളിൽ ഇരിക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതും. ആൻഡ് റെക്കോർഡിങ്ങിന് ശേഷം അദ്ദേഹം കരയുമായിരുന്നു എന്നാണ് എ ആർ റഹ്മാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത്രയും ഭംഗിയായൊരു പാട്ട് നിങ്ങൾ എങ്ങനെ ചെയ്തു, എനിക്കിത് കേട്ടിട്ട് എനിക്ക് എന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അത്രമാത്രം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു പാട്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അഭിനന്ദിച്ച ആ ഒരു മൊമെൻറ്റ് എ ആർ റഹ്മാൻ എന്ന ആ ഒരു കുഞ്ഞു സംഗീത സംവിധായകൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കമ്പോസ് ചെയ്തതുകൊണ്ട് തന്നെയാണ് അത് ഒരാളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടാക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു പാട്ടാണ് വന്ദേ മാതരം, മാ തുജേ സലം. ഒരു പുതിയ നാഷണൽ ആന്തമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പുതിയ ഒരു ദേശീയ ഗാനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സെലിബ്രേറ്റിംഗ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ എന്ന ആ ഒരു കോൺസെപ്റ്റിനോട് 100% നീതി പുലർത്തിയ ഒരു പാട്ട്, എവിടെയും അഭിമാനത്തോടുകൂടി ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു പാട്ട്. ഈ പാട്ട് ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഏത് ഭാഷയിൽ കേട്ടാലും നമ്മളുടെ ഉള്ളിലെ ഒരു പാട്രിയോട്ടിസത്തിനെ തൊട്ടുണർത്താൻ സാധിക്കുന്ന ഒരു ഗാനം. എനിക്ക് ഞാൻ ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ശരിക്കും ഈ പാട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അത് ഒന്ന് കണ്ണടച്ചിരുന്ന് കേട്ടാൽ ഈ പാട്ടിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കാം, ഞാൻ ഉത്തരവാദിയല്ല. ഏതായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ പാട്ട് സ്വന്തമായി എ ആർ റഹ്മാൻ തന്നെ പാടണം എന്ന് പറഞ്ഞപ്പോൾ എ ആർ റഹ്മാൻ ഒരു ഇത്തിരി മടിയുണ്ടായിരുന്നു, വേണ്ട ഒരു ശരിയാവോ, ഞാനൊരു ഇച്ചിരി ഷൈ ആയിട്ടുള്ള ആളാണ്, ശരിയാവോ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ഭാരത് ബാല തന്നെയാണ് ഇത് താങ്കൾ തന്നെ പാടണമെന്ന് നിർബന്ധിക്കുകയും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ മാ തുജേ സലാം നമ്മളിലേക്ക് എത്തിയിട്ടുള്ളതും. സോ മെഹബൂബ് ഖോട്ട്വാലിന്റെ മ്യൂസിക്കൽ മാ തുജേ സലാം വന്ദേ മാതരമാണ് എ ആർ റഹ്മാൻ എന്ന അതുല്യ ഗായകന്റെയും സംഗീത സംവിധായകന്റെയും ഒരു പകരം വയ്ക്കാനാകാത്ത ഒരു സംഗീത പ്രേമിയുടെയും ഈ ഗാനം നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതാണ് എ ആർ റഹ്മാൻ പാട്ടുകളുടെ ഒരു അവസാനം അല്ലെങ്കിൽ അവസാനത്തെ ഗാനമായി എനിക്ക് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാനുള്ളത്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ആൻഡ് മറ്റൊരു ദിവസം മറ്റു പാട്ടുകഥകളുമായി നിങ്ങളോടൊപ്പം ഒത്തുചേരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.